0: साबरमती एक्सप्रेस फ्रॉम बीकानेर रेलवे स्टेशन। In FIFA World Cup, Germany defeated Ivory Coast 2-1 in Toronto, Canada and clinched a spot in the knockout phase at the tournament. For Germany, Dennis Undaf scored twice. Earlier, Netherlands secured a commanding 5-1 victory over Sweden in Group F match at NRG Stadium in Houston, United States. Yesterday, in another match, Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium. And that is the end of this news bulletin.
1: അറിയിപ്പുകൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 ഉദയഗീതം, കാവാലം എൻ ആർ സജീവ് പാടിയത്. 6:30 12-ാമത്തെ അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിൻ്റെ തത്സമയ വിവരണം ഡൽഹിയിൽ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറു എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 വാർത്തകൾ, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന ശ്രീകല ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ. ഒൻപത് മണിക്ക് റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. തുടർന്ന് ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം. പകർപ്പവകാശ നിയമം 1957, അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ബാലലോകം, കുട്ടികളും യോഗയും. തിരുവനന്തപുരം വെളുപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. തുടർന്ന് സ്മൃതി രാജേഷ് അവതരിപ്പിക്കുന്ന മിമിക്രി, അഭിനയസിൻ്റെ വയലിൻ, തേജലക്ഷ്മി അവതരിപ്പിക്കുന്ന മോണോ ആക്ട്. 11:30 എന്തരോ മഹാനുഭാവുലു, മണ്ണുമറിഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ പാറശാല ബി പൊന്നമ്മാൾ. 12:00 ഏകധാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര യോഗ ദിനം, ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ 5-ാം ഭാഗം, അങ്ങാടിക്കുരുവി. 3:00 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ നടന്ന റോസ്കർ സെ വികസിത് ഭാരത് അണ്ടർ PMVBRY എന്ന പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 സായന്തരം കാഥികനും പ്രഭാഷകനുമായ ആലപ്പി രമണൻ പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവകൾ, മുൻമന്ത്രിയും പൊതുപ്രവർത്തകയുമായ കെ ആർ ഗൗരിയമ്മയുമായി പാർവതി ദേവി നടത്തിയ അഭിമുഖം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ, പൂങ്കുന്നം ഫാത്തിമ മാതാ ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനിമയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. വാർത്തകൾ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9, 10:45 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. 11:10 മുതൽ FM Gold ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6°C, കുറഞ്ഞ താപനില 25.8°C, പെയ്ത മഴ 0.6 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 26°C, പെയ്ത മഴ 0.6 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. കാവാലം എൻ ആർ സജീവ് പാടിയത്. ആദ്യം ശങ്കരനന്ദന വിഘ്നഹരം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
1: എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
2: ആർബിഐ പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി 10,00,000 പൗരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
5: Disease at 70, then we were at 50. This is where yoga can help us. It helps us tune our bodies to be flexible. It keeps our energy level high. It also helps us maintain a calm, stress-free life and help to keep lifestyle disease away. Moreover, with regular practice, yoga teaches us to remain lifelong learners of our own bodies and minds. The more we know about ourselves, the better we can manage ourselves.
4: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1,500 മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. BJP ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് കാസർഗോഡ് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ പി ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75 ശതമാനത്തിലധികം തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200-ൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 പി നാരായണക്കുറുപ്പിന്റെ ജനനം. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തികവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലാൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തി. 1-5 ഗോളുകൾക്കാണ് നെതർലാൻഡ്സിന്റെ ജയം. പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2ാം ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9:30 ട്യൂണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29ാം ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40.
1: ഇന്ന് പ്രകാശധാരയിൽ അന്താരാഷ്ട്ര യോഗ ദിനം. ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
0: മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജോനാതൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ইন্ডাস্ট্রি। সন্দীপন দাশগুপ্ত, আকাশবাণী নিউজ, কলকাতা।
1: দিস ইজ আকাশবাণী giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. The National Eligibility Cum Entrance Test NEET UG 2026 re-examination will be conducted today. It will be held across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. The examination will be held in the afternoon from 2 to 5:15 p.m. The examination is being conducted in English and 12 Indian languages. Ahead of the examination, the National Testing Agency, NTA, conducted nationwide mock drill yesterday to verify all systems, jammers, CCTV, frisking staff and biometrics. The NTA said that it is fully prepared for the smooth, fair and transparent conduct of the examination. Our correspondent has the details.
2: Over 2 lakh personnel, including observers, coordinators, police forces and administrators, have been deployed for the secure, transparent and smooth conduct of the examination. A multi-layered security framework has been put in place to ensure a fair and transparent examination. It includes CCTV surveillance, Aadhaar-based biometric verification, GPS-enabled vehicles with police escort for the movement of the examination material, and end-to-end secure handling of confidential materials to designated locations under sealed protocols. The NTA is also actively monitoring social media platforms to curb misinformation and prevent malpractice. Saklayan Akhtar for Akashwani News, Delhi.
1: Union Minister of Ports, Shipping and Waterways Sarbananda Sonowal has said that 3 Indian flagged crude oil tankers carrying over 8.6 lakh metric tons of cargo with 94 Indian crew members have successfully transited the Strait of Hormuz yesterday and are en route to India. These oil tankers are Desh Vaibhav, Desh Vibhor and Sanmar Herald. In a social media post, he said that under the decisive leadership of Prime Minister Narendra Modi, the government is working on highest priority to secure India's maritime interests. The India Meteorological Department has issued a red colour warning for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. It also predicted heavy to very heavy rainfall at isolated places over Assam and Meghalaya till Thursday. Northeastern states are expected to receive fairly widespread to widespread rainfall till the 26th of this month. As part of a series, People's Padma on Akashwani, we bring you a conversation with Professor Juzair Vasi, a pioneer in the field of semiconductors and solar photovoltaics. He has been honored with the prestigious Padma Shri.
3: India is emerging as one of the biggest major solar deployers, and I can see that we are going to also emerge as a major manufacturer of solar components.
1: To listen to the interview, tune into 100.1 Akashwani Gold today at 10:30 a.m. You can also listen to this interview on the News on AIR app and News on AIR official YouTube channel. As part of our series, Prakriti Ki Baat, Akashwani Ke Saath, we bring you a discussion on the efforts of Jhumarmur Panchayat in Nagaon district of Assam, which has been recently awarded the National Panchayat Award in the Clean and Green Panchayat category. To listen to the conversation, tune in to 100.1 Akashwani Gold today at 9:10 a.m. You can also listen to this discussion on News on AIR app and News on AIR official YouTube channel. India A will take on Sri Lanka A in the Tri-Series cricket final, scheduled to be played in Dambulla today. The match will start at 10 in the morning. Smarting from an ill-tempered defeat in their previous match, India A will look to settle scores when they take on Sri Lanka A in the final, with teenage sensation Vaibhav Suryavanshi set to be in the spotlight once again. In FIFA World Cup, Germany defeated Ivory Coast 2-1 in Toronto, Canada and clinched a spot in the knockout phase at the tournament. For Germany, Dennis Undav scored twice. Earlier, the Netherlands secured a commanding 5-1 victory over Sweden in Group F match at NRG Stadium in Houston, United States. Yesterday, in another match, Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium. And now for a look at today's newspapers, it's over to Shagun Chopra.
4: Thank you, Sunil. NEET UG re-examination is the top story on dailies today. All hands on deck for NEET retest, writes Hindustan Times. 1.38 lakh CCTV, 51,000 jammers for leak-proof NEET today, headlines The Asian Age. The war between Iran and Israel, too, continues to dominate front pages of dailies. Iran closes Hormuz amid Israeli attacks on Lebanon, reads the Hindu headline. On the 12th International Day of Yoga 2026, the pioneer writes that 6 lakh people will perform yoga today with Prime Minister Modi in Kolkata. Two studies led by Ames have found that yoga may improve women's hormone and insulin levels, reports the Times of India. An AI-enabled queue management system will be implemented in Kerala's Sabarimala Ayyappa temple from November, reports the Hindu. In just over 3 months, from the end of February until early June, Indian records in athletics were broken 20 times, reveals the Indian Express. And finally, the ASI has made significant discoveries at Rakhigarhi, perhaps the largest site of the Indus Valley civilization, with the recovery of 8 skeletons and pottery offerings, reports the Tribune. DNA testing is underway. And with that, it's back to you, Sunil.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. International Yoga Day being celebrated across the globe today. Prime Minister Narendra Modi leads the nation in practicing common yoga protocol from historic Red Road in Kolkata. Prime Minister to also commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agra in Kolkata today. National Testing Agency to conduct NEET UG re-examination in India and abroad this afternoon. 3 Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo successfully crossed Strait of Hormuz. IMD issues red alert for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in cricket, India A to take on Sri Lanka A in tri-series final in Dambulla this morning. And with that, we end the morning news. Have a nice day.
5: Agashavani. Samayam 8 mani kazhinja 30 minute.
6: Novel Sanjaram.
7: Urub ezhuthiya novel Sundarigalum Sundaranmarum avatharippikkunnathu Kuripuzha Sajeev.
8: Orikkalum oru apekshayo aakshepamo vishwam purappeduvichittilla. ഭക്ഷണ കാര്യത്തിൽ തന്നെ പലപ്പോഴും ആ വീട്ടിൽ കുഴപ്പമുണ്ടാകാറുണ്ട്. ആട്ടിൻ്റെ കറവ കൂടി പറ്റിയ മാസാവസാനങ്ങളിൽ അവിടെ ഏകാദശിയുടെ എണ്ണം വർദ്ധിക്കാറുണ്ട്. ബാലാമണി താളുപോലെ കുഴഞ്ഞ് നിശബ്ദയായിരിക്കും. രാധ മുഖം വെറുപ്പിച്ചുകൊണ്ട് പിറുപിറുക്കും. ചെക്കൻ നിന്നകറും. വിശ്വനാഥൻ ഇരുന്ന് മനോരാജ്യം വിചാരിച്ചുകൊള്ളും. വല്ലപ്പോഴും കിട്ടുന്ന പറങ്കി മാങ്ങ അവൻ എല്ലാവർക്കും ഓഹരി വെച്ച് കൊടുക്കുകയും ചെയ്തു. വസ്ത്രങ്ങളെ സംബന്ധിച്ചും അവൻ നിർലേപനായിരുന്നു. പുള്ളിക്കുപ്പായമിട്ട് നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ എത്ര നേരം വേണമെങ്കിലും ഇരുന്നുകൊള്ളും. ആ കുപ്പായം തൻ്റെ ദേഹത്തിലാണ് കിടക്കുന്നതെന്ന് സങ്കൽപ്പിക്കുകയും ചെയ്തുകൊള്ളും. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ സാധാരണങ്ങളായ ആവശ്യങ്ങളിൽ നിന്ന് അതീതമായ എന്തോ ഒന്ന് പിടിച്ചെടുക്കുവാൻ അവൻ വെമ്പൽ കൊള്ളുന്നത് പോലെ തോന്നി. എപ്പോഴും അവൻ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ്. എന്താ നോക്കുന്നത് വിശ്വം? ഒന്നുമില്ല. അവൻ അവിടെ നിന്ന് കടന്നുപോയി. ഇങ്ങനെ പ്രശാന്തനും നിരുപദ്രവിയുമായി കഴിഞ്ഞുകൂടിയ കുട്ടിയാണ് വിശ്വം. അവൻ ഒരു കളവ് നടത്തിയെന്ന് മാസ്റ്റർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചോദിക്കാതിരുന്നുകൂടാ. മാസ്റ്റർ അവൻ്റെ പുറം തടവിക്കൊണ്ട് ചോദിച്ചു, ഇവിടെ വരൂ. അവൻ മാസ്റ്ററോട് ചേർന്ന് നിന്നു. അപ്പോഴും വിതുമ്പുന്നുണ്ടായിരുന്നു. നേരു പറയണം, നീ ഭാർഗവ്യമുടെ കോഴിമുട്ട കട്ടുവോ? അവൻ നിശബ്ദനായി നിന്ന് വിതുമ്പി. പറയൂ, ഞാനൊന്നും ചെയ്യില്ല. കട്ടുവോ? ഞാൻ കട്ടതല്ല. അവൻ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. കൂടെ രാധയും തുടങ്ങി കരച്ചിൽ. രണ്ടുപേരും കൂടി തർക്കിച്ചൊരു കരച്ചിൽ. മാസ്റ്റർ വിഷമിച്ചുപോയി. ദീർഘനേരത്തെ സാന്ത്വനങ്ങൾ വേണ്ടി വന്നു അവരെ സമാധാനിപ്പിക്കാൻ. ഒടുവിൽ ചോദ്യത്തിൻ്റെ മട്ടൊന്നു മാറ്റി, വിശ്വം, ആ കോഴിമുട്ടയെല്ലാം എന്തേ ചെയ്തത്? കുഴിച്ചിട്ടു. എവിടെ? അതിന്മേൽ. എന്തിന്? മുളയ്ക്കാൻ. എന്തിന്? മാസ്റ്റർ

0: ഒരിക്കൽ കൂടി ഊന്നു ചോദിച്ചു, മുളച്ചിട്ട് കോഴിയുണ്ടാവാൻ ഇതാര് പറഞ്ഞു തന്ന വിദ്യയാണ്? രാധ, ആ മന്ദാരത്തിന്റെ എത്ര വലുതാവും! പൂവ് പോലെ കോഴിക്കുട്ടികൾ വിരിഞ്ഞു വരും. മാസ്റ്റർക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ പൊട്ടിച്ചിരി കേട്ട് മാധവിയമ്മയും അങ്ങോട്ട് വന്നു. എല്ലാവരും കൂടി ആ കോഴിമുട്ടകൾ ഓരോന്നായി മാന്തിയെടുത്തു. ചിലത് അളിഞ്ഞിരിക്കുന്നു, ചിലതിന് നീല നിറം കയറിയിട്ടേ ഉള്ളൂ, ചിലതുടഞ്ഞുപോയി. ഒന്ന് രണ്ടെണ്ണത്തിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാറ്റിനും തടം കൂട്ടി വെള്ളമൊഴിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ മാധവിയമ്മയുടെ മുഖത്തേക്കും കോഴിമുട്ടകളിലേക്കും മാറി മാറി നോക്കി. ആ സ്ത്രീക്ക് പോലും ചിരിക്കാതെ വയ്യെന്നായി. അവർ ചിരിയടക്കി വിശ്വത്തോട് പറഞ്ഞു, ഇങ്ങനെ വിദ്യാസുരനായല്ലോ മോനേ. അവർ അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. പാവത്താനേ എന്നു പറഞ്ഞുകൊണ്ട് മാസ്റ്റർ പുറത്തു തട്ടിയപ്പോഴാണ് വിശ്വത്തിന് പരിഭ്രമം കലശലായത്. മുളയ്ക്കില്ലേ അച്ഛാ? കോഴിമുട്ട മുളയ്ക്കോ? വങ്ക, ഒരാഴ്ചയായി പടുത്തുയർത്തിക്കൊണ്ടുവന്ന മനോരാജ്യ കോട്ടകൾ അമ്പയെ തകരുകയാണ്. ഞരമ്പുകളൊക്കെ തളർന്നു. വിശ്വം കുഴഞ്ഞ് ആ അതിരിന്മേൽ ആ മണ്ണിൽ തന്നെ ഇരുന്നു. ഭാർഗവിയമ്മയുടെ കോഴി അപ്പോഴും ക്ലാ ക്ലാ എന്ന ശബ്ദത്തോടെ വിറകുപുരയ്ക്കടുക്കൽ നിന്ന് ചിക്കിപ്പറിക്കുകയും കൊത്തിക്കുറിക്കുകയുമാണ്. വിശ്വം ആ കോഴിയെ കണ്ടില്ല, അതിൻ്റെ ശബ്ദവും കേട്ടില്ല. അവൻ്റെ ദൃഷ്ടികൾ ചക്രവാള പരിധി വരെ സഞ്ചരിക്കുകയായിരുന്നു.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. 35,000 പേർ പരിപാടിയിൽ പങ്കുചേർന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ വെർച്വലായും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗാദിന പരിപാടികളിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെ 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ യോഗാദിനാചരണം സംഘടിപ്പിച്ചു. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന യോഗാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു ജീവിത രീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
2: For healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ഇന്ന് റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ സഹരിയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പാർക്കിലെ ഫീൽഡ് സ്റ്റാഫുകളുമായും കൂടിക്കാഴ്ച നടത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ മുരളീധരൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോക്ഭവനിലും യോഗാദിന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും യോഗാദിന പരിപാടി നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്നലെ യോഗ അഭ്യസിച്ചു. കാനഡയിലെ ടൊറോണ്ടോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാരിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്യും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടക്കുക. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായതായി നാവികസേന വ്യക്തമാക്കി. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജാമറുകൾ, CCTV, ബയോമെട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനാ ജീവനക്കാർ എന്നിവരുടെ സജ്ജീകരണം ഉറപ്പാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തിയിരുന്നു. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. വ്യാജ വാർത്തകളും ക്രമക്കേടുകളും തടയുന്നതിനായി NTA സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. മന്ത്രിയുടെ കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വച്ചാണ് പൂർത്തിയാക്കിയത്. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കേരളത്തിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഞായറാഴ്ച ഡ്രൈഡേ ആചരിക്കുന്നു. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വവസതിയിലാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നിർഭയ ചേതന ദേശീയ പരിശീലന പരിപാടിക്ക് സമാപനമായി. വിശദാംശങ്ങളിലേക്ക്.
4: സ്ത്രീ സുരക്ഷ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിൽ പുരുഷന്മാർക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക ഭരണതലത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദേശീയ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ അസം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40 മാസ്റ്റർ ട്രെയിനർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. 2026 March 11 തുടക്കം കുറിച്ച നിർഭയ് രഹോ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നിർഭയ് ചേതന നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലായി 28,500 മാസ്റ്റർ ട്രെയിനർമാരെ സജ്ജമാക്കും. രാജ്യത്തുടനീളമുള്ള 17 ലക്ഷത്തിലധികം വരുന്ന പുരുഷ ജനപ്രതിനിധികളിലേക്ക് സ്ത്രീ സുരക്ഷയുടെ സന്ദേശം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ സ്വീഡനെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. 1-5 നെതർലൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-5 പരാജയപ്പെടുത്തി. കളിച്ച 2 തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജസ്ഥാനിലെത്തും. രാവിലെ ബിക്കാനീരിൽ എത്തുന്ന അദ്ദേഹം ലാൽഗർ സാബർമതി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ജയ്പൂർ ദർഭംഗ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും മെഗാ കോച്ചിംഗ് ടെർമിനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൂടിക്കാഴ്ച. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമൂകം എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ 3 പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ NJ.
6: കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അനുപല്ലവി പഠിച്ചല്ലോ, നമുക്ക് അനുപല്ലവി ഒന്ന് പാടി നോക്കാം.
7: ശരി സർ.
6: തരളമായി കാവ്യപരാഗങ്ങളണയും

0: ഇനി നമുക്ക് ചരണം പഠിക്കാം. ചരണത്തിൻ്റെ വരികൾ ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുത്തോളൂ.
1: ശരി സർ.
0: മെല്ലെ ഞാൻ,
1: മെല്ലെ ഞാൻ
0: ചാരിയ,
1: ചാരിയ
0: വാതിൽ വകഞ്ഞൊരു,
1: വാതിൽ വകഞ്ഞൊരു
0: മെല്ലെ ഞാൻ ചാരിയ വാതിൽ വകഞ്ഞൊരു,
1: വകഞ്ഞൊരു
0: മണ്ണിൻ,
1: മണ്ണിൻ
0: സുഗന്ധം,
1: സുഗന്ധം
0: നുകരെ,
1: നുകരെ
0: മണ്ണിൻ സുഗന്ധം നുകരെ,
1: മണ്ണിൻ സുഗന്ധം നുകരെ
0: കവിയുന്നു,
1: കവിയുന്നു
0: ഭാവതരള,
1: ഭാവതരള
0: കവിയുന്നു ഭാവതരളമായൊത്തിരി,
1: തരളമായൊത്തിരി
0: അനുരാഗമൂലുന്ന,
1: അനുരാഗമൂലുന്ന
0: വരികൾ,
1: വരികൾ
0: പകരുന്നു,
1: പകരുന്നു
0: കുളിർമഴ,
1: കുളിർമഴ
0: തുള്ളിയെന്നുള്ളിൽ,
1: തുള്ളിയെന്നുള്ളിൽ
0: പദജാല,
1: പദജാല
0: വിസ്മയവിഭാതം,
1: വിസ്മയ
0: വിഭാതം,
1: വിഭാതം.
0: ഞാനൊന്ന് വായിക്കാം. മെല്ലെ ഞാൻ ചാരിയ വാതിൽ വകഞ്ഞൊരു മണ്ണിൻ സുഗന്ധം നുകരെ കവിയുന്നു ഭാവതരളമായൊത്തിരി അനുരാഗമൂലുന്ന വരികൾ പകരുന്നു കുളിർമഴ തുള്ളിയെന്നുള്ളിൽ പദജാല വിസ്മയ വിഭാതം. ഒന്ന് വായിച്ചേ.
1: മെല്ലെ ഞാൻ ചാരിയ വാതിൽ വകഞ്ഞൊരു മണ്ണിൻ സുഗന്ധം നുകരെ കവിയുന്നു ഭാവതരളമായൊത്തിരി അനുരാഗമൂലുന്ന വരികൾ പകരുന്നു കുളിർമഴ തുള്ളിയെന്നുള്ളിൽ പദജാല വിസ്മയ വിഭാതം.
0: നമുക്ക് ചരണം പഠിക്കാം.
1: ശരി സർ.

0: ಕಾಲ ವಿಸ್ಮಯ ವಿಭಾತಂ
1: ಪದಜಾಲ ವಿಸ್ಮಯ ವಿಭಾತಂ.
0: ഈ ചരണത്തിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും.
1: സർ, ഭാവതരളമായ ഒത്തിരി

0: ചരണം മനസ്സിലായല്ലോ.
1: ആ മനസ്സിലായി സർ.
0: ഈ ഗാനത്തിന് ഒരു ഹമ്മിങ് ഉണ്ട്, ആ ഹമ്മിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയം കഴിഞ്ഞു.
1: ശരി സർ.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ പാർത്ഥസാരഥി, പഠിച്ചത് പൂജ എൻ ജെ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ആകാശവാണി
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: ഇന്ത്യയുടെ മുൻകൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടെ 2015 മുതൽ എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചു വരുന്നു. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായത്. 175 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസമാണ് June 21. യോഗ ശീലമാക്കുന്നതിലൂടെ ലഭിക്കുന്ന ശാരീരിക മാനസിക ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്കായി ലോക സംഗീത ദിനം June 21 ആഘോഷിക്കപ്പെടുന്നു. 1982 ഫ്രാൻസിലാണ് ഈ ദിനം ആദ്യമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അന്നത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ്, പ്രശസ്ത സംഗീതജ്ഞൻ മോറിസ് ഫ്ലൂററ്റ് എന്നിവരുടെ ആശയമായിരുന്നു ഇത്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 100+ രാജ്യങ്ങളിൽ ഈ ദിവസം വിപുലമായി ആഘോഷിക്കുന്നു. എല്ലാ വർഷവും June 21 ലോക ഹൈഡ്രോഗ്രാഫി ദിനം ആചരിക്കുന്നത്. സമുദ്രങ്ങൾ, കടലുകൾ, നദികൾ തുടങ്ങിയ ജലാശയങ്ങളുടെ ഭൗതിക സവിശേഷതകൾ അളക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയായ ഹൈഡ്രോഗ്രാഫിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. 2009 June 21 ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൽ നിന്ന് സ്വയം ഭരണാധികാരം നേടിയത്. 2008 നവംബറിൽ ഗ്രീൻലാൻഡിൽ നടന്ന പൊതു വോട്ടെടുപ്പിൽ 75.5% ജനങ്ങളും കൂടുതൽ സ്വയം ഭരണാധികാരം വേണമെന്ന പ്രമേയത്തെ അനുകൂലിച്ചു. ഈ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ ഡാനിഷ് പാർലമെന്റ് നിയമം പാസാക്കുകയും 2009 June 21 ഗ്രീൻലാൻഡിന്റെ ദേശീയ ദിനത്തിൽ ഇത് ഔദ്യോഗികമായി നടപ്പിലാക്കുകയും ചെയ്തു. പ്രശസ്തനായ ഫ്രഞ്ച് ദാർശനികനും നോവലിസ്റ്റും നാടകകൃത്തുമായ ഷാങ് പോൾ സാർത്ര് ജനിച്ചത് 1905 June 21. 1964 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഔദ്യോഗിക ബഹുമതികൾ തന്റെ എഴുത്തിന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ആ പുരസ്കാരം നിരസിച്ചു. നൊബേൽ സമ്മാനം സ്വയം നിരസിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. പാകിസ്ഥാന്റെ

0: പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായ ബേനസീർ ഭൂട്ടോ 1953 June 21 ജനിച്ചത്. 1988 പാകിസ്ഥാന്റെ 11th പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതാ ഭരണാധികാരിയായി അവർ മാറി. 1988 മുതൽ 1990 വരെയും പിന്നീട് 1993 മുതൽ 1996 വരെയും അവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന സുകർണോ 1970 June 21 അന്തരിച്ചത്. ഡച്ച് ഭരണത്തിൽ നിന്ന് ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം നേടിയതിനെ തുടർന്ന് 1945 മുതൽ 1967 വരെ അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1961 നെഹ്റുവിനൊപ്പം ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത 5 പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ അസ്ഥിരതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ 8th പ്രധാനമന്ത്രിയായിരുന്ന ചെന്നൈ സോഷ്യലിസ്റ്റ് നേതാവ് ചന്ദ്രശേഖർ ഔദ്യോഗികമായി പദവിയൊഴിഞ്ഞത് 1991 June 21 കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ച അദ്ദേഹത്തിന് 7 ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജീവ് ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ ഹരിയാന പോലീസ് ചാരപ്പണി നടത്തി എന്ന ആരോപണത്തെ തുടർന്നാണ് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതും അദ്ദേഹം രാജി സമർപ്പിച്ചതും. എങ്കിലും പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ അദ്ദേഹം കെയർ ടേക്കർ പ്രധാനമന്ത്രിയായി തുടർന്നു. അന്നേ ദിവസമാണ് PV നരസിംഹറാവു പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. നീന്തൽ ചരിത്രത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച അമേരിക്കൻ ദീർഘദൂര നീന്തൽ താരം ഫ്ലോറൻസ് ചാഡ്വിക് സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിലേക്കുള്ള ജിബ്രാൾട്ടർ ചാനൽ നീന്തിക്കടന്നത് 1953 June 21 വെറും 5 മണിക്കൂറും 6 മിനിറ്റും കൊണ്ടാണ് അവർ ഈ കടലിടുക്ക് നീന്തി പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ.ജെ. ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ട എന്ന സ്ഥലത്ത് നിന്നും ഷാജിദ എ ആർ. കത്ത് വായിക്കാം. കുട്ടിക്കാലത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഞാൻ നിന്നോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ അന്ന് 5ലോ 6ലോ പഠിക്കുന്ന സമയം ഞാൻ പഠിക്കുന്ന സ്കൂളിലെ തന്നെ അധ്യാപകനായ എൻ്റെ അച്ഛൻ മനുഷ്യരെ എന്ന പോലെ തന്നെ ജന്തുക്കളെയും അതിരറ്റ് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാകാം എവിടെന്നോ ഒരു നല്ല പട്ടിക്കുഞ്ഞിനെ ഞങ്ങൾക്ക് കൊണ്ടുതന്നു. അവന് ഞങ്ങൾ കൈസർ എന്ന് പേരിട്ടു. കഴുത്തിലൊരു ബെൽറ്റും കുഞ്ഞു മണിയുമൊക്കെയായി അവൻ ഞങ്ങളോടൊപ്പം കളിക്കുന്നിടത്തും പഠിക്കുന്നിടത്തുമൊക്കെ കൂട്ടുകൂടുമായിരുന്നു. ചെവിയാട്ടിയുള്ള അവൻ്റെ ഓട്ടം കാണാൻ നല്ല രസമായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ മധ്യവേനലവധിയുടെ പരീക്ഷാകാലം വന്നെത്തി. വേനലവധിയുടെ പരീക്ഷാ ചൂടിനൊപ്പം ഞങ്ങളുടെ നാടിൻ്റെ നാഥനായ കൂവളശ്ശേരി മഹാദേവരുടെ ഉത്സവ കൊടിയേറ്റകാലം കൂടിയായിരുന്നു അത്. അക്കൊല്ലത്തെ വേനലവധി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്കും ചേച്ചിക്കും. ഉത്സവം പ്രമാണിച്ച് ഉച്ചഭാഷിണിയിലൂടെയുള്ള പാട്ടിൻ്റെ ശബ്ദത്തിനിടയിലൂടെയായിരുന്നു പഠിത്തം. അങ്ങനെ ഒരുവിധം പഠിച്ചെന്ന് വരുത്തി. ഒപ്പമുണ്ടായിരുന്ന കൈസറിനെയും തുടലിട്ട് പൂട്ടി ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായി. അവനെ ഒന്നുകൂടെ കാണണമെന്ന് കരുതി അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവനെ കാണാനില്ല. എല്ലായിടവും തിരഞ്ഞ് അവസാനം റോഡിലിറങ്ങി നോക്കിയപ്പോൾ റോഡിൻ്റെ സൈഡിൽ അവശനായി കിടക്കുന്ന കൈസറിനെ കണ്ടു. ഏതോ വണ്ടി തട്ടിയതാകണം. ഓടിപ്പോയി എടുത്തപ്പോൾ അവശനാണെങ്കിലും ശരീരത്തിൽ ഒരൊറ്റ മുറി പോലും കണ്ടില്ല. പരീക്ഷയ്ക്ക് പോകാനുള്ള ധൃതിയിൽ സുരക്ഷിതനാക്കി ഒരിടത്ത് കിടത്തി. അച്ഛനോട് പറഞ്ഞ് വൈകിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന സമാധാനത്തോടെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. പരീക്ഷ എഴുതുമ്പോഴും മനസ്സ് അവൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ ഒരുവിധം പരീക്ഷ എഴുതിയെന്ന് വരുത്തി വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഞങ്ങൾ. ഓടി അവൻ്റെ അരികിലെത്തിയെങ്കിലും എത്ര വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല. കടവായിലൂടെ രക്തമൊലിച്ചിറങ്ങിയ അവൻ ഞങ്ങളോട് വിട പറഞ്ഞിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചുപിടയും. അന്ന് അവനെ തെരഞ്ഞു നടന്ന് അവശനായി കണ്ട സമയത്ത് പശ്ചാത്തല സംഗീതം എന്ന പോലെ ഉച്ചഭാഷിണിയിലൂടെ ഒഴുകി വന്ന ആ ഗാനം ഇന്ന് എവിടെ കേട്ടാലും അവൻ്റെ ദയനീയമായ ആ നോട്ടം എൻ്റെ മനസ്സിലൊരു മുറിവായി ഓടിയെത്തും. അറിയാതെ കണ്ണ് നനയിക്കും. ആ ഗാനം തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ ഹൃദയം ദേവാലയം എന്ന് തുടങ്ങുന്നതാണ്. അത് ഞങ്ങളുടെ കുഞ്ഞ് കൈസറിൻ്റെ ഓർമ്മയ്ക്കായി കേൾപ്പിക്കുമെന്ന് കരുതട്ടെ. സ്നേഹപൂർവം, ഷാജിദ എ ആർ. ഇതേ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മാങ്കാവിൽ നിന്ന് ബാൽജയറാമും കത്തയച്ചിട്ടുണ്ട്. ബാൽജയറാം ഓർമ്മകളൊന്നും പങ്കുവച്ചിട്ടില്ല, എങ്കിലും ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ ഹൃദയസ്പർശിയായ ഓർമ്മ പത്തനംതിട്ട ജില്ലയിലെ ഷാജിദ പങ്കുവച്ചതാണല്ലോ. ഗാനം കേൾക്കാം. തെരുവ് ഗീതം എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല എഴുതി, ജയവിജയ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രജനി. 2026 ജൂൺ 21 ഞങ്ങളുടെ അയൽക്കാരനായ കൊന്നശ്ശേരിൽ ചന്ദ്രമോഹൻ എന്ന മോഹനൻ ചേട്ടൻ്റെ 75 ജന്മദിനമാണ്. എല്ലാ കാര്യങ്ങളെയും വളരെ വ്യത്യസ്തമായി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന അദ്ദേഹം തൻ്റെ ഈ ജന്മദിനവും വളരെ വ്യത്യസ്തമായി തന്നെ ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശവാസികളെ മുഴുവൻ ക്ഷണിച്ച് ആരുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വ്യത്യസ്തമായ ഇവൻ്റുകൾ ഒരുക്കി വരുന്നവർക്ക് സമ്മാനങ്ങളും ഭക്ഷണവും കൊടുത്ത് ഒരു ദിവസം മുഴുവൻ ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന മോഹനൻ ചേട്ടന് 100 ആശംസകൾ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്തമായി തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന മോഹനൻ ചേട്ടന് ആകാശവാണിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. കേൾക്കാം ആശംസകൾ, 100 ആശംസകൾ. ഹലോ മദ്രാസ് കീഴ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മച്ചപ്പിനോട് ആദ്യമേ തന്നെ ഒരു നല്ല വാചകം പറയട്ടെ. ഓർമ്മകൾ കൂടുകൂട്ടാത്തവരാരും തന്നെ ഈ ലോകത്തിലില്ല. ഒന്നാന്തരം ആശയം ഉൾപ്പെടുത്തി അവതാരകരും അണിയറ പ്രവർത്തകരും ഇങ്ങനെ ഒരു പരിപാടി ശ്രോതാക്കളുടെ അരികിൽ എത്തിച്ചതിന് പ്രത്യേകം നന്ദി ആദ്യമേ തന്നെ പറയട്ടെ. ഓർമ്മകളുടെ സുഖമുള്ള തലോടലിൽ കൂടെ തഴുകാൻ പ്രകൃതിയും പുഴകളും ആകാശവും എന്നിലേക്ക് പുണരുമ്പോൾ ഞാൻ അറിയുന്നു എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് ഇത്. ആരോ വിരൽ കൊണ്ട് സ്പർശിക്കുന്നത് പോലെ എന്നും ഒരു ചാറ്റൽ മഴയായി ഓർമ്മകൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഒരനുഭവം ഇവിടെ കുറിക്കട്ടെ. എനിക്ക് 10 വയസ്സ് പ്രായം. ഒരു ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വീട്ടിൽ മാത്രമേ റേഡിയോ ഉള്ളൂ. ദാരിദ്ര്യവും മറ്റോ ഉള്ള കാലമാണ്. അരി വാങ്ങാൻ കാശില്ല. ചക്കയും കപ്പയും മാത്രം ഉണ്ടാക്കി കഴിക്കും. എങ്ങും തോടുകളും കുളങ്ങളും കശുവണ്ടിത്തോട്ടങ്ങളുമുണ്ട്. ഒരു ദിവസം അടുത്ത വീട്ടിൽ പകൽ 1 മണിയായപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്കൊരു പാട്ട് കേൾക്കണം. അവിടുത്തെ ചേച്ചി എന്നോട് പറഞ്ഞു, ഇപ്പം റേഡിയോ വയ്ക്കത്തില്ല. അന്നത്തെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ കഴിയാത്തതിൽ സങ്കടത്തോടുകൂടി ഞാൻ തിരിഞ്ഞു നടന്നു. ഇന്നാ ചേച്ചിയില്ല, കശുമാവ് തോട്ടമില്ല, പുഴകൾ വീടുകളായി, തോടുകൾ റോഡുകളായി. ഇന്നും ആ സങ്കടം ഒരു കടലായി എൻ്റെ ഹൃദയത്തിൽ അലതല്ലുന്നു. ഈ അവസരത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. ഗാനം തീർച്ചയായും കേൾപ്പിക്കാം. വെള്ളനാട് നാരായണൻ എഴുതി ഏറ്റവും ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇത്. ചിത്രം സരസ്വതീയാമം.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തു പറ്റി?
0: പുതിയ കിഡ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
1: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
2: RBI പറയുന്നു,
3: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന മറ്റൊരു സന്ദേശം ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് ജയകുമാർ. ഏകദേശം 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ഒരു ദിവസം അമ്മ ഒരു കുപ്പിയും 1 രൂപയും തന്ന് എന്നെ എണ്ണ വാങ്ങാൻ പറഞ്ഞയച്ചു. ഞാൻ കടയിൽ ചെന്ന് കുപ്പിയും പൈസയും കൊടുത്തിട്ട് എണ്ണ വേണമെന്ന് പറഞ്ഞു. കടക്കാരൻ കുപ്പി നിറയെ എണ്ണ അളന്നൊഴിച്ചിട്ട് പറഞ്ഞു, 80 പൈസയ്ക്കുള്ള എണ്ണയെ ഈ കുപ്പിയിൽ കൊള്ളുകയുള്ളൂ, ബാക്കി 20 പൈസ ബാക്കി തന്നു. ഞാൻ 10 പൈസയ്ക്ക് തോടുള്ള കപ്പലണ്ടി വാങ്ങി. ഇടത് കൈ നെഞ്ചോട് ചേർത്ത് അതിനിടയിൽ എണ്ണക്കുപ്പി സുരക്ഷിതമായി വെച്ചിട്ട് കപ്പലണ്ടി പൊതി തുറന്ന് ഓരോന്നായി എടുത്ത് ആസ്വദിച്ച് തിന്ന് വരുമ്പോൾ ഒരെണ്ണം താഴെ പോയി. അത് എടുക്കാനായി ഞാൻ കുനിഞ്ഞപ്പോൾ എണ്ണക്കുപ്പിയും എൻ്റെ കൂടെ കുനിഞ്ഞു. താഴെ വീണ കപ്പലണ്ടി കിട്ടി. പക്ഷേ കടക്കാരൻ നന്നായി അടയ്ക്കാത്തത് കൊണ്ടാണോ, എണ്ണയുടെ ഭാരം താങ്ങാത്തത് കൊണ്ടാണോ, കുപ്പിയുടെ വായിലെ കോർക്കടപ്പ് തെറിച്ചുപോയി. ബാക്കിയായ അരക്കുപ്പി എണ്ണയും കൊണ്ട് വീട്ടിൽ ചെന്നാൽ അടി ഉറപ്പ്. എന്തു ചെയ്യും? റോഡരികിലെ പൈപ്പിൽ നിന്നും കുപ്പി നിറച്ച് ഞാൻ യാത്ര തുടർന്നു. വീടിനടുത്തെത്തിയപ്പോൾ പൊതിയിൽ കുറേ കപ്പലണ്ടി മിച്ചം. 20 പൈസ അടിച്ചു മാറ്റിയത് അമ്മ അറിയാൻ പാടില്ലല്ലോ. കപ്പലണ്ടി പൊതി അടുത്ത പറമ്പിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു. എണ്ണ കണ്ടതും അമ്മയുടെ ഭാവം മാറി. കയ്യിലിരുന്ന തവിയുടെ ചിരട്ടയിൽ പിടിമുറുക്കി. അതിൻ്റെ പിടി എൻ്റെ തുടയുടെ നേർക്ക് പല പ്രാവശ്യം ഉയർന്നു താണു. ഒപ്പം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് നല്ല എണ്ണ മേടിച്ചോണ്ട് വാടാ എന്നൊരു ആക്രോശവും. ഞാൻ കരഞ്ഞുകൊണ്ട് വീണ്ടും കടയിൽ ചെന്ന് എല്ലാം പറഞ്ഞു. എണ്ണയില്ലാതെ തിരിച്ചു ചെന്നാൽ അമ്മ എന്നെ വീട്ടിൽ കയറ്റില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു. മനസ്സലിഞ്ഞ കടക്കാരൻ കുപ്പി നിറയെ വേറെ എണ്ണ തന്നു. 2 കൈകൊണ്ടും വളരെ ശ്രദ്ധയോടെ ആ കുപ്പിയുമായി വരുമ്പോൾ റോഡരികിലുള്ള ഒരു ഓടിട്ട വീട്ടിൽ നിന്നും ഒഴുകിയെത്തിയ ഒരു ഗാനം. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, ഇത് പെണ്ണുങ്ങൾ കലിതുള്ളും നൂറ്റാണ്ട്. ഞാൻ അടിച്ചു മാറ്റിയ 10 പൈസ നിക്കറിൻ്റെ പോക്കറ്റിൽ അപ്പോഴും പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എണ്ണ വെള്ളത്തിൽ ലയിക്കാതെ പൊങ്ങിക്കിടക്കും എന്ന പാഠം പഠിച്ചു. ഓർമ്മച്ചപ്പിലൂടെ സേതുബന്ധനത്തിലെ ഈ പാട്ട് കേൾപ്പിക്കുമോ എന്നാണ് കഴക്കൂട്ടത്തുള്ള ജയകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കേൾക്കാം. ഏതായാലും എണ്ണക്കുപ്പിയിൽ വെള്ളം നിറച്ചു കൊടുത്ത ജയകുമാറിൻ്റെ ബുദ്ധി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം സേതുബന്ധനം.

ഓർമ്മിച്ചപ്പിൽ ഇനി തൊടുപുഴ നിന്നും കെ കെ തോമസ് അയച്ച കത്താണ് പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്. ജൂൺ 15 മലയാള സിനിമയിലെ അനശ്വര നടൻ സത്യൻ നമ്മെ വിട്ടുപിരിഞ്ഞ ദിവസമാണല്ലോ. ഏതാണ്ട് 19 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് സത്യൻ എന്ന അഭിനയ പ്രതിഭയുടെ മഹത്വം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മിച്ചപ്പിലൂടെ ശ്യാമള ചേച്ചി എന്ന ചിത്രത്തിലെ കനകക്കിനാവിൻ്റെ കളിവെള്ളമിറക്കുമ്പോൾ എന്ന ഗാനം കേൾപ്പിക്കുമോ?

എന്നാണ് കെ കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം.

തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാര്യ തിരുവത്രയാണ് ഓർമ്മച്ചപ്പിലെ അടുത്ത അതിഥി. അദ്ദേഹത്തിൻ്റെ കത്ത് വായിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കാരണം വടിവൊത്ത അക്ഷരത്തിലാണ് അദ്ദേഹം കത്തുകൾ എഴുതി അയക്കാറുള്ളത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓർമ്മച്ചപ്പ് എന്ന പരിപാടി കേൾക്കുമ്പോൾ ഗൃഹാതുരത്വ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരികയാണ്. ചലച്ചിത്ര രംഗവും മനസ്സിൽ എന്നെന്നും തങ്ങി നിൽക്കുന്നു. നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. ഗാനങ്ങൾ ആസ്വദിക്കുമ്പോൾ പ്രത്യേക അനുഭൂതിയും തോന്നാറുണ്ട്. ഇന്നും പഴയകാല മെലഡികൾ കേൾക്കണമെങ്കിൽ ആകാശവാണി എന്ന മാധ്യമം മാത്രമേ ഒരു മാർഗമുള്ളൂ. ശ്രോതാക്കളുടെ മനമറിഞ്ഞിട്ട് തന്നെ ആകാശവാണി അതേപോലെ തന്നെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. 90-ൻ്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണി ഇനിയും വൈവിധ്യമാർന്ന ഇനങ്ങളിലൂടെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അഹിംസ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ കാറ്റ് താരാട്ടം എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. ബിച്ചു തിരുമല എഴുതി, ഏറ്റവും മറിയണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേട്ടാലോ. ചിത്രം അഹിംസ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക് ഓർമ്മകൾ ഇങ്ങനെ തുറക്കാം പതുക്കെ പതുക്കെ. അങ്ങനെ പതുക്കെ പതുക്കെ ഓർമ്മകളുടെ കവാടം തുറന്നു വരുന്നത് ആരാണ്? തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ് ഈ കത്തയച്ചിരിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഹരിപ്പാട് രാഗലയം മ്യൂസിക് സൊസൈറ്റിയുടെ വാർഷികം ഹരിപ്പാടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. രാഗലയം ചെയർമാൻ എ.ഇ. കൃഷ്ണൻ നമ്പൂതിരി സാർ പരിപാടികളൊക്കെ നിയന്ത്രിക്കുന്നു. സംഗീതം നൃത്ത അരങ്ങേറ്റം ഗംഭീരമായി നടക്കുന്നു. പിന്നെ പാടാനുള്ള അവസരം, രക്ഷാകർത്താക്കൾ ചിലരൊക്കെ പാടി, എനിക്കും കിട്ടിയ ഒരവസരം. ഞാൻ പാടിയത് നീലഗിരി.

യുടെ സഖികളെ എന്ന ഗാനമാണ്. ശ്രോതാക്കളിൽ ഒരാളായി പ്രശസ്ത സംഗീതജ്ഞൻ എ.ഇ. വാമനൻ നമ്പൂതിരിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി കൈയടിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇന്ന് ഓർമ്മച്ചപ്പിലൂടെ ഞാൻ അന്ന് പാടിയ സുപ്രഭാതം എന്ന ഗാനം ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. സ്നേഹത്തോടെ, സുന്ദരേശൻ തൃക്കുന്നപ്പുഴ. വയലാർ എഴുതി, MS വിശ്വനാഥൻ ഈണം പകർന്ന്, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം പണിതീരാത്ത വീട്.

ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നും ബീന പ്രശാന്ത് അയച്ച കത്ത് ഓർമ്മച്ചപ്പിൽ കിട്ടിയിട്ടുണ്ട്. കത്ത് വായിക്കാം. ഞാൻ ബീന പ്രശാന്ത് ഹരിപ്പാട് നിന്നും കത്തെഴുതുന്നു. ഓർമ്മച്ചപ്പിലേക്ക് എഴുതണമെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്, ഇതുവരെ നടന്നില്ല. എങ്കിലും ഈ കത്ത് പരിഗണിക്കുമല്ലോ. ഇന്ന് എൻ്റെ ഓർമ്മയ്ക്ക് തുല്യമായ കഥ ഓർമ്മച്ചപ്പിലൂടെ കേട്ടപ്പോൾ ഇനി കത്ത് എഴുതിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു. എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് സിജ. സൗമ്യ എന്ന് ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ കൂടപ്പിറപ്പിന് തുല്യമായ രേഖ അക്ക. ഞങ്ങൾ മൂന്ന് പേര് മടങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു 1986, ഞങ്ങളുടെ കുട്ടിക്കാലം. രേഖ അക്കയുടെ വീടിനടുത്ത് ഒരു വയലുണ്ടായിരുന്നു. അവിടെ എള്ള് കൃഷി ചെയ്യും. രേഖ അക്ക തെങ്ങിനടുത്തിരിക്കും. ഞാനും സിനിയും എള്ളിൻ്റെ ഇടയിലൂടെ പാട്ടുപാടി അഭിനയിക്കും. മനുവങ്കൾ എന്ന സിനിമയിലെ ഒരു കിളി ഇരു കിളി, പിന്നെ കണ്ണാൻതുമ്പി പോരാമോ

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ.

0: जो शिलाल।
1: ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: ആകാശവാണി പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഓരോ കത്തായി വായിച്ചു തുടങ്ങാം.
0: ആദ്യത്തെ കത്ത് കാർത്തിക അണ്ടല്ലൂർ അയച്ചതാണ്. 11-ാം തീയതി ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം നിരന്തര പരിശ്രമമുണ്ടെങ്കിൽ ആർക്കും വിജയം നേടാം എന്നതിനെ കുറിച്ചായിരുന്നു. തോൽവിയിൽ പിന്മടങ്ങാതെ വീണ്ടും പരിശ്രമിക്കുക, ഓരോ പരാജയവും തിരിച്ചറിവുകളാണ് എന്ന് സുഭാഷിതകാരൻ അഭിപ്രായപ്പെട്ടു. ആകാശവാണി 9-ാം തീയതി പ്രക്ഷേപണം ചെയ്ത മാപ്പിളപ്പാട്ട് ഭക്തിഗാനങ്ങൾ ഉഷാറായിരുന്നു. സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയിൽ നൽകിയ മറുപടിയിൽ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് നല്ല ഒരു ബോധവൽക്കരണമായിരുന്നു. 9-ാം തീയതി ഹരിപ്പാട് മുരളിയൻ സംഘം അവതരിപ്പിച്ച ചെണ്ടമേളം നന്നായിരുന്നു. ഗാന്ധി സ്മൃതി നല്ല നിലവാരം പുലർത്തുന്നു. 7-ാം തീയതി ഞായറാഴ്ചത്തെ ഏകതാര ലളിതഗാന പരിപാടി നന്നായിരുന്നു. 12-ാം തീയതി രാഗാമൃതത്തിൽ ഗീത അനിൽകുമാർ പാടിയ കൃതികൾ തേൻമഴ ചൊരിഞ്ഞു. റേഡിയോ ഗ്രാമരംഗം നന്നായിരുന്നു. ഗ്രാമപൂർണിമയിൽ സാഹിത്യകാരൻ തിരുവല്ല രാജഗോപാൽ തിരുവല്ല ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞത് ഏറെ ഇഷ്ടപ്പെട്ടു.
1: പത്തനംതിട്ടയിൽ നിന്ന് തങ്കച്ചനാണ് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത്. 30-ാം തീയതിയിലെ പുലർവെട്ടത്തിൽ ആയുരാരോഗ്യത്തിൽ ഡയറ്റീഷ്യൻ ജ്യോതി കൃഷ്ണ നാം കഴിക്കേണ്ട ആഹാരത്തെപ്പറ്റി നടത്തിയ പ്രഭാഷണം കേട്ടിരുന്നു. വളരെയധികം അറിവ് നൽകുന്നതായിരുന്നു ആ ഒരു പ്രഭാഷണം. 7-ാം തീയതി പുലർവെട്ടത്തിൽ ബാലവേല നിരോധനത്തെപ്പറ്റി നടത്തിയ പ്രഭാഷണം കുട്ടികളെ ജോലിക്ക് നിർത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതായിരുന്നു. 8-ാം തീയതി സുഭാഷിതത്തിൽ ഡോക്ടർ സുധീർ കിടങ്ങൂർ നൽകിയ സന്ദേശം ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. അന്നത്തെ ആയുരാരോഗ്യത്തിൽ ഡോക്ടർ പ്രശാന്ത് KS കുട്ടികളിലെ പൊണ്ണത്തടിയെക്കുറിച്ചും കരൾ രോഗത്തെക്കുറിച്ചും നടത്തിയ പ്രഭാഷണം രക്ഷിതാക്കൾക്ക് അറിവ് പകരുന്നതായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ച് പൊതുജനമുണ്ടാക്കിയെടുത്ത ഭക്ഷണശീലത്തെപ്പറ്റി ഡോക്ടർ സുനി മേരി വർഗീസ് നടത്തിയ നിർദ്ദേശങ്ങളും ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു. ഡോക്ടർ അമർ മഴക്കാലത്ത് പിടിപെടുന്ന രോഗങ്ങളെക്കുറിച്ച് നടത്തിയ പ്രഭാഷണവും സന്ദർഭോചിതമായി എന്നാണ് ഈ ശ്രോതാവ് അറിയിക്കുന്നത്.
0: 13-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയെക്കുറിച്ചാണ് തൃശൂർ ചാവക്കാടുള്ള ആചാര്യ തിരുവത്ര എഴുതിയിരിക്കുന്നത്. വയറിളക്കത്തിന്റെ കാരണങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തെ അധികരിച്ച് അരുവിക്കര ഹോമിയോ മെഡിക്കൽ ഓഫീസർ VS അജിത്ത് നടത്തിയ പ്രഭാഷണം വളരെയേറെ ഉപകാരപ്രദമായി. ആചാര്യ തിരുവത്ര, ചാവക്കാട്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് വിമല തോമസ് പുഴനാടാണ്. ഇതാ ഒരു ചോദ്യം പരിപാടിയിൽ ആകാശവാണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടിയായ കിളിക്കൊഞ്ചൽ പുതിയ കിളികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് യാത്ര തുടരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കിളിക്കൊഞ്ചലിന്റെ ആ കിളികളുടെ ചിലയ്ക്കുന്ന ശബ്ദത്തോടൊപ്പം കേൾക്കുന്ന പ്രത്യേക ട്യൂണും മനസ്സിന് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തിൽ ഇങ്ങനെയും പഠിക്കാമെന്ന ചിത്രീകരണം രസകരമായിരുന്നു. ഉള്ളത് പറയാം എന്ന പരിപാടിയിൽ വളരെ രസകരമായി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. മനോയാനത്തിൽ പറഞ്ഞ വൈകാരിക പാരമ്പര്യം എന്ന വിഷയം ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നല്ല മലയാളവും ഗുഡ് ഇംഗ്ലീഷും ഭാഷ നന്നായി കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഗ്രാമകേരളത്തിൽ അവതരിപ്പിക്കുന്ന ഓരോ വിഷയവും നൊസ്റ്റാൾജിയ ഉണർത്തുന്നതാണ്. ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന മിക്ക പരിപാടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ വിമല തോമസ് എഴുതിയിട്ടുണ്ട്.
0: ഗീതാകുമാരി ചെങ്ങന്നൂർ ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്നു മെച്ചം എന്നെഴുതി തുടങ്ങി. ഉദയഗീതത്തിൽ ഡോക്ടർ ബാലമുരളികൃഷ്ണ

0: രവിച്ച ശിവഭക്തി ഗാനങ്ങൾ നന്നായിരുന്നു എന്ന് അറിയിക്കുന്നു. ഉഷമലരിയിൽ ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഭാഗങ്ങൾ എച്ച് രാജേഷ് ആലപിച്ചത് നന്നായിരുന്നു. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ കേൾപ്പിക്കുന്ന ഗാനങ്ങളും ശ്രീകുമാർ മുഖത്തല സാറിന്റെ അവതരണവും നന്നാവുന്നു. രഞ്ജിനി, ഗാനസല്ലാപം എന്നീ പരിപാടികളുടെ അവതരണവും ഇഷ്ടപ്പെടുന്നുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഗീതാകുമാരി ചെങ്ങന്നൂർ അയച്ച കത്ത്.
1: പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി എഴുതുന്നു, ഉദയഗീതത്തിൽ വി മോഹൻ, ആർജയ, മീര എന്നിവർ പാടിയത്, ആയുരാരോഗ്യത്തിൽ ഗർഭാശയ മുഴകളെപ്പറ്റി ശില്പ സംസാരിച്ചത്, നോവൽ സഞ്ചാരം ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും, കുരിപ്പുഴ സജീവിന്റെ വായനാശൈലി നന്നായിരുന്നു, 8:35 കേട്ട സ്മൃതി മധുരം, 11:02 കേട്ട ഡോക്ടറോട് ചോദിക്കാം പരിപാടി ദന്താരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിച്ചു, 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം നല്ല പരിപാടിയാണ്, മനീഷ് അവതരിപ്പിക്കുന്ന ഹലോ സന്ദേശഗാനം പരിപാടി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല, ഫോണിൽ വിളിച്ചാൽ ചിലർക്ക് ഭയങ്കര ജാടയും ചിലർക്ക് ദേഷ്യവുമാണ്, എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. 15-ാം തീയതി കേട്ട രവീന്ദ്രനാഥ ടാഗോറിന്റെ ഉദ്യാനം എന്ന നോവലിന്റെ ശബ്ദാവിഷ്കാരം ഒരു സിനിമ കണ്ട പ്രതീതിയാണ് ഉണ്ടാക്കിയത് എന്നുകൂടി എഴുതിയിട്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്.
0: ആകാശവാണിയുടെ ഉദയഗീതം പരിപാടിയുടെ ഒരു ആരാധകനാണ് കണ്ണൂർ പാറക്കാടിയിലെ അഭിലാഷ്. ജൂൺ 4-ാം തീയതി ഉദയഗീതത്തിൽ കല്ലറ ഗോപൻ പാടിയ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടു. വള്ളിക്കും മുരുകനും കല്യാണം, വേലേന്തി വിളയാടും വേദാന്തമേ തുടങ്ങിയ സുബ്രഹ്മണ്യ സ്തുതികൾക്കായി കാത്തിരിക്കുന്നു, കേൾപ്പിച്ചു തരാമോ? ഇത് ഉദയഗീതത്തിലൂടെ ഈ 2 ഗാനങ്ങൾ കേൾപ്പിക്കാൻ ഇത് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തോട് ആവശ്യപ്പെടാം.
1: 11-ാം തീയതി പച്ചക്കറികളിൽ ഉണ്ടാകുന്ന മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സജീന നൽകിയ അറിവ് കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്തു എന്നാണ് കുരുവിക്കോണത്ത് നിന്ന് രവീന്ദ്രൻ എഴുതുന്നത്. അതുപോലെ അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു വട്ടം കൂടി എന്ന ചലച്ചിത്രഗാന പരിപാടിയിൽ വിരളമായി മാത്രം കേട്ടുകൊണ്ടിരുന്ന ഗായകരുടെയും സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ കേൾപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്.
0: മലപ്പുറം മറ്റല്ലൂർ പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രപിള്ള അയച്ച കത്ത്. സാഹിത്യവേദിയിൽ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച 7-ാം വാർഡ് എന്ന കഥയും മുല്ലക്കര ജെ സോമശേഖരപിള്ള അവതരിപ്പിച്ച വിശ്വമോഹിനി, എന്റെ യാത്ര, അനിതാശരത്തിന്റെ സന്ധ്യ, പുതുവർഷപുലരി എന്നീ കവിതകളും നന്നായിരുന്നു. 9-ാം തീയതിയിലെ സാഹിത്യരംഗത്തിൽ അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച സൗഗന്ധിക പൂക്കൾ, തിരുത്ത്, വലത് കണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുമ്പോൾ, പച്ചത്തത്തകൾ എന്നീ കവിതകളും കെ എ ബീന അവതരിപ്പിച്ച കഴുത്തുപട്ടകൾ എന്ന കഥയും നല്ല നിലവാരം പുലർത്തി. രേഖാർത്ഥാംഗൾ അവതരിപ്പിച്ച പ്രഭാഷണം സൈബറിടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു. പരിശ്രമങ്ങളിൽ നിന്നും പിന്തിരിയരുതെന്നും ഭയപ്പെടുന്നവന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അതുപോലെ തന്നെ ബോധിനി പ്രഭാകരൻ നായർ, പള്ളിക്കൽ സുനിൽ, കവനമന്ദിരം പങ്കജാക്ഷൻ, ഡെയ്സമ്മ ജെയിംസ്, സുധീർ കിടങ്ങൂർ, പ്രൊഫസർ ബി സുലോചന നായർ എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു. ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ കവിത വേണുനാഥം സിജികുമാർ ആലപിച്ചത്, അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ ഖാലിദ് ആലപിച്ചത്, 4-ാം കൽ കൃഷ്ണപിള്ളയുടെ രാഗോന്മാദം രവിശങ്കർ ആലപിച്ചതും അതീവ ഹൃദ്യമായി എന്നറിയിക്കുന്നു. ഉദയഗീതത്തിൽ പി ലീല ആലപിച്ച നാരായണീയം കേൾപ്പിച്ചതിന് ഏറെ നന്ദി അറിയിക്കുകയാണ്. മലപ്പുറം വറ്റല്ലൂർ നിന്ന് പടപ്പറമ്പ് കെ രാമചന്ദ്രൻപിള്ള.
1: ഉദയഭാനു പള്ളിപ്പാട് നിന്ന് എഴുതുന്നതും സുഭാഷിതത്തെ കുറിച്ച് തന്നെയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് സുഭാഷിതം കേട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എഴുതി വയ്ക്കുമായിരുന്നു. ആ ബുക്ക് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിക്കൊണ്ട് സുഭാഷിതം അവതരിപ്പിച്ച ഡെയ്സമ്മ ജെയിംസ്, കവനമന്ദിരം പങ്കജാക്ഷൻ, ബോധിനി പ്രഭാകരൻ നായർ, ബി സുലോചന നായർ എന്നിവരുടെയൊക്കെ സുഭാഷിതം ഏറെ ആകർഷിച്ചു എന്നാണ് ശ്രോതാവ് എഴുതിയിരിക്കുന്നത്.
0: രാജി മരത്തൻകോട് മൊഴിയാമൊരു കഥയിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ അവതരിപ്പിച്ച സന്ദീപ് സുരേഷിന് നന്ദി അറിയിക്കുന്നു. നല്ല ഭംഗിയായി അവതരിപ്പിച്ചു. സാഹിത്യവേദിയിൽ സുരേഷ് എഴുതി അവതരിപ്പിച്ച കവിതകൾ, കെ ടി ഷാഹുൽ ഹമീദ് എഴുതി അവതരിപ്പിച്ച കഥ, സുശീലൻ നടുവത്ത് അവതരിപ്പിച്ച കവിത എന്നിവ എല്ലാം ശ്രദ്ധേയമായി. മായാനദി എന്ന കഥയാണ് വളരെ നന്നായി തോന്നിയത്. നേർമൊഴിക്ക് ഭാവുകങ്ങൾ എ ശിവരാമനുമായി മനീഷ് MP നടത്തിയ അഭിമുഖം തികച്ചും വ്യത്യസ്തമായിരുന്നു. യുവവാണിയിൽ പരിസ്ഥിതി ദിനത്തിൽ യുവ ഗവേഷക ശ്രീചന്ദ്രയുമായി നടത്തിയ അഭിമുഖ സംഭാഷണം വളരെ നന്നായിരുന്നു. സാഹിത്യവേദിയിൽ ആതിര എം അവതരിപ്പിച്ച കവിതകൾ, ഇജാസ് യൂനസ് അവതരിപ്പിച്ച കഥ ഇവയെല്ലാം നന്നായിരുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ മൊഴി ഉറവുകൾ വീണ്ടും കേൾക്കാൻ കൊതി തോന്നുന്നു.
1: 11:00 പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിച്ചത് കേട്ടു. നല്ല വിവരമാണ് ഡയറ്റീഷ്യൻ ആ പരിപാടിയിലൂടെ നൽകിയത്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം വയലും വീടും പരിപാടിയിൽ ക്ഷീര കർഷകൻ വിനുവുമായി പശു വളർത്തലിനെ പറ്റി അഭിമുഖം നടത്തിയ ഷിബു ജോർജ് ഒരു കർഷകന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ചത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ അറിവും അനുഭവവും ക്ഷീരമേഖലയിൽ കടന്നു വരാൻ ഏവർ ഏവർക്കും ഒരു പ്രചോദനമാകട്ടെ. വിനുവിനും ഷിബു ജോർജിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള പരിപാടികൾ വിലയിരുത്തിക്കൊണ്ടാണ് വക്കം വാഹിദ് കല്ലറ കത്തയച്ചിരിക്കുന്നത്. കവനമന്ദിരം പങ്കജാക്ഷൻ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ എസ് ചന്ദ്രിക ആലപിച്ച കുമാരനാശന്റെ ചിന്താവിഷ്ടയായ സീതയിൽ നിന്നുള്ള ഭാഗങ്ങളും ഉദയഗീതത്തിൽ ജി ശ്രീറാം, മോഹൻ, മീര എന്നിവർ പാടിയ പാട്ടുകളും രാത്രി 9:30 പി ആർ രതീഷിന്റെ സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 11-ാം തീയതി ഫാദർ തോമസ് കുറ്റിയിൽ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ രഞ്ജിനി സുധീരൻ ആലപിച്ച പന്തളം കേരളവർമ്മയുടെ ഒരു കൊച്ചുകൂട്ടി എന്ന കവിതയും 6:15 മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയ ഉദയഗീതവും വളരെ ഇഷ്ടപ്പെട്ടു. 12-ാം തീയതി ബോധിനി പ്രഭാകരൻ നായർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ സൗമ്യ സനാതനൻ ആലപിച്ച ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കവിതയും ഉദയഗീതത്തിൽ ടി ആർ രാമകൃഷ്ണൻ, ടി ആർ രമ എന്നിവർ പാടിയ പാട്ടുകളും 10:00 രഞ്ജിനി വർമ്മ നയിച്ച സംഗീത സാധകവും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. 13-ാം തീയതിയിലെ പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ കല്ലറഗോപൻ ആലപിച്ച വൈലോപ്പിള്ളിയുടെ പെരിയാറിനോട് എന്ന കവിതയും ഉദയഗീതത്തിൽ വിജയ് യേശുദാസ് പാടിയ പാട്ടും വളരെ ഇഷ്ടപ്പെട്ടു. 14-ാം തീയതി ഉഷമലരിയിൽ ജീവൻ പത്മകുമാർ ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ കവിതയും 6:15 ശ്രീവത്സൻ ജെ മേനോൻ, ചേപ്പാട് എ ഇ വാമനൻ നമ്പുതിരി എന്നിവർ പാടിയ ഉദയഗീതവും 8:30 നോവൽ സഞ്ചാരവും 9:00 ജോഷിലാൽ പങ്കുവച്ച ഓർമ്മച്ചെപ്പും 12:00 ഏകതാരയിൽ കലവൂർ വിശ്വനാഥൻ പാടിയ ലളിതഗാനങ്ങളും 15-ാം തീയതി ഡോക്ടർ സുധീർ കിടങ്ങൂർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ എച്ച് രാജേഷ് ആലപിച്ച ഉള്ളൂരിന്റെ കർണഭൂഷണം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങളും രാത്രി 9:30 ശരണ്യ വിമംഗൾ അവതരിപ്പിച്ച വീണക്കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 16-ാം തീയതി ഡെയ്സമ്മ ജെയിംസ് നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ അനിൽറാം ആലപിച്ച ബാലാമണിയമ്മയുടെ കവിതയും 6:15 ഉദയഗീതത്തിൽ റജു ജോസഫ് പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കലറ.
1: പുതിയകാവിൽ നിന്ന് സന്തോഷ് മത്തായി എഴുതുന്നത്, 15-ാം തീയതിയിലെ എഴുത്തുപെട്ടി നന്നായിരുന്നു. പണ്ടൊക്കെ എഴുത്തുപെട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, ഒരാളുടെ ശബ്ദം നിരന്തരം കേൾക്കുമായിരുന്നു. ഇപ്പോൾ പലർ ചേർന്ന് എഴുത്തുപെട്ടി അവതരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. കുരീപ്പുഴ സജീവ് അവതരിപ്പിച്ച എഴുത്തുപെട്ടി നന്നായിരുന്നു എന്ന് എഴുതിക്കൊണ്ടാണ് കത്ത് ചുരുക്കുന്നത്.
0: ചക്കുവരയ്ക്കിൽ നിന്ന് രാമചന്ദ്രൻ പിള്ള അയച്ച കത്താണ് അടുത്തത്. ആകാശവാണി പതിവായി പ്രക്ഷേപണം ചെയ്തു വരുന്ന സുഭാഷിതങ്ങൾ ജീവിതത്തിന് നവനവ ഉന്മേഷം പകർന്നു തരുന്നു. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥ സുരഭിലമായിരുന്നു. ഒരു കുട്ടിയുടെ ചലനങ്ങളും പ്രയാണവും യഥാതഥമായി വർണ്ണിക്കുന്ന പന്തളം കേരളവർമ്മയുടെ ഒരു കൊച്ചുകുട്ടി എന്ന കവിത ഉഷമലരിയിൽ പ്രക്ഷേപണം ചെയ്തത് ഓരോ ശ്രോതാവിന്റെയും ശൈശവ ലീലാവിലാസങ്ങളെ ഓർമ്മിപ്പിച്ചു. 8-ാം തീയതി ചിത്രഭാനു അക്ഷരശ്ലോക സമിതി തിരുവനന്തപുരം അവതരിപ്പിച്ച പരിപാടി അതിന്റെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതായിരുന്നു. വനിതകൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത് എന്നത് അഭിനന്ദനീയം തന്നെ. കാവ്യപാരായണ സുഖതമായ ഒരു നല്ല കഥാപ്രസംഗം കേട്ട ആഹ്ലാദം പ്രദാനം ചെയ്തു കല്ലുവാതുകൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച ചന്ദനക്കട്ടിൽ എന്ന കഥാപ്രസംഗം. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കട്ടിൽ എന്ന ഖണ്ഡകാവ്യം കഥാപ്രസംഗമാക്കിയപ്പോൾ അതിലെ വരികൾ തന്നെ ഗാനങ്ങളായി ഉപയോഗിച്ചത് ഉചിതമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രാമചന്ദ്രൻ പിള്ള, ചക്കുവരയ്ക്കൽ.
1: ആ കഥാപ്രസംഗത്തെ കുറിച്ച് തന്നെയാണ് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നീ ശ്രോതാക്കൾ എഴുതിയിരിക്കുന്നത്. നല്ല നിലവാരം പുലർത്തി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കാർത്തിക സമ്രാട്ടിന്റെ അവതരണം പോലെ തോന്നി. അതേ ശൈലി, അതേ സംഗീതം, ചുരുക്കി പറഞ്ഞാൽ വളരെ നന്നായി. വി സാംബശിവൻ അവതരിപ്പിച്ച ഒരു കഥാപ്രസംഗം കേൾപ്പിക്കണം എന്നുകൂടി ശ്രോതാവ് ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കാം. 9-ാം തീയതി രാത്രി 8:00 പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗം ശരാശരി നിലവാരം പുലർത്തി. രേഖ ആർ താങ്കൾ ചെയ്ത പ്രഭാഷണം വിജ്ഞാനപ്രദമെങ്കിലും പെട്ടെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഗഹനമായ വിഷയമായിരുന്നു എങ്കിലും അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് എല്ലാ മേഖലകളിലും സ്പർശിച്ചു. അനിൽ നീണ്ടകരയുടെ ആലാപനം നന്നായിരുന്നു. KB അവതരിപ്പിച്ച കഥ ഏറെ ഹൃദ്യമായി. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: എത്ര തിരക്കുണ്ടായാലും ഞായറാഴ്ച 10:00 എഴുത്തുപെട്ടി സ്ഥിരമായി കേൾക്കും. പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കഴിയുമല്ലോ, അതുകൊണ്ടാണ്. ബോധിനി പ്രഭാകരൻ നായർ, പള്ളിക്കൽ സുനിൽ ഇവരുടെ സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു. ഞായറാഴ്ചത്തെ മൊഴി ഉറവുകൾ വളരെ മികച്ചതാകുന്നുണ്ട്. 15-ാം തീയതി അഭിനയ ചക്രവർത്തി സത്യൻ സാറിന്റെ 55-ാം ചരമവാർഷികം ആയിരുന്നല്ലോ. ഓർമ്മച്ചപ്പിൽ സത്യനെക്കുറിച്ചും സത്യൻ അഭിനയിച്ച ചിത്രത്തിലെ പാട്ടുകൾ ഉൾപ്പെടുത്തിയതും വളരെ നന്നായി എന്നറിയിക്കുകയാണ് R. ദിലീപ് കുമാർ, മുതുകുളം. ഇനി ശ്രോതാക്കൾ അയച്ച മെയിലുകൾ പരിശോധിക്കാം.
1: ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് ശ്രീജിത്ത് MS, കോട്ടയം പനച്ചിക്കാട് നിന്നാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനുമായ ശരത്ദാസ് പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അതിമനോഹരമായി, റാണാഭൂവൻ പാടിയ ലളിതഗാനങ്ങൾ കർണാമൃതമായി, മൈഗ്രെയിനും ഹോമിയോപ്പതിയും ഈ വിഷയത്തിൽ ഡോക്ടർ ഷാജി പറഞ്ഞ കാര്യങ്ങൾ വിജ്ഞാനപ്രദമായിരുന്നു.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിലാണ്. 12-ാം തീയതി സാഹിത്യവേദിയിൽ മുല്ലക്കര സോമശേഖരൻ അവതരിപ്പിച്ച വിശ്വമനോഹരി, എന്റെ യാത്ര എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. തഴവ തോപ്പിൽ ലത്തീഫ് അവതരിപ്പിച്ച 7-ാം വാർഡ്, പോലീസിന്റെ കള്ളക്കേസ് മൂലം മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ ഹോമിക്കേണ്ടി വന്ന ഒരു പാപം പെൻഷൻകാരന്റെ ദുരവസ്ഥയെ വരച്ചു കാട്ടി. അനില ശരത് അവതരിപ്പിച്ച കവിതകൾ സന്ധ്യ, പുതുവർഷ പുലരി എന്നിവ ഏറെ ഇഷ്ടപ്പെട്ടു. 14-ാം തീയതി നിയമരംഗത്തിൽ പുനലൂർ TM തോമസ് അവതരിപ്പിച്ച ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള പ്രഭാഷണം, പ്രത്യേകിച്ച് 10 നിർദ്ദേശങ്ങൾ ഓരോ ഉപഭോക്താവും അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. എന്നാൽ വെള്ളക്കടലാസിൽ അപേക്ഷയച്ചാൽ മതിയെന്ന് പറഞ്ഞത് ശരിയല്ല, കമ്മീഷനിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക ഫോർമാറ്റ് ഉപയോഗിച്ച് വേണം അപേക്ഷയക്കാൻ എന്ന ഒരു തിരുത്ത് ശ്രോതാവ് അറിയിക്കുകയാണ്. പ്രഭാതഭേരിയില് അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം, സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക കുടിശ്ശിക, വിപണന തടസ്സം എന്നിവ മൂലം കേരളത്തിലെ കയർ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഇക്കാര്യം ചർച്ച ചെയ്ത 15-ാം തീയതിയിലെ പ്രഭാതഭേരി ശ്രദ്ധേയമായി. 2 സ്ത്രീകളുടെയും 1 പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും പുരുഷബന്ധങ്ങളുടെയും കാണാപ്പുറങ്ങൾ ലളിത സുന്ദരമായി ആവിഷ്കരിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഉദ്യാനം എന്ന കൃതിയെ വിലയിരുത്തിയ 15-ാം തീയതിയിലെ മായാമുദ്രകൾ ശ്രദ്ധേയമായി. ഇന്നത്തെ ചെറുപ്പക്കാരാണ് നാളത്തെ വയോജനങ്ങൾ. വയോജനങ്ങളെ ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. മുതിർന്ന പൗരന്മാർ നേരിടുന്ന അനീതി, ചൂഷണം, അവഗണന എന്നിവയ്ക്കെതിരെ ലോകമെമ്പാടും അവബോധം വളർത്താനും അവരുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കാനുമായി 15 June ആചരിക്കുന്ന ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യം വിശദമാക്കിയ വാർത്താ വീക്ഷണം അവസരോചിതമായി. ഗ്രാമീണ ജീവിതത്തിന്റെ സ്വച്ഛതയെ കവിതയിലേക്ക് ആനയിച്ച ജീവിതത്തിന്റെ പ്രസാദാത്മകത്വം കാവ്യ അക്ഷരങ്ങളിലൂടെ ആസ്വാദക മനസ്സിലേക്ക് പ്രവഹിപ്പിച്ച കവയത്രി കടത്തനാട്ട് മാധവിയമ്മയുടെ ശബ്ദം 16-ാം തീയതി കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. 15-ാം തീയതി മുതൽ ആരംഭിച്ച സെൻസസിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച 16-ാം തീയതിയിലെ പ്രഭാതഭേരി അവസരോചിതമായി. 16-ാം തീയതി സർഗകേരളത്തിൽ പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥ കക്ഷി ഒരു വൃദ്ധന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ബന്ധുക്കൾ നടത്തുന്ന വെപ്രാളങ്ങൾ വരച്ചുകാട്ടി. സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകൾ തോന്യാസം, നായ എന്നിവ നന്നായിരുന്നു. ചന്ദ്രമതി അവതരിപ്പിച്ച വെന്റിലേറ്ററും കുറെ മനുഷ്യരും എന്ന കഥയും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
1: പയ്യന്നൂരിൽ നിന്ന് ലതീഷ് കുന്നുമ്മൽ എഴുതുന്നു, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് കൃത്യമായ അവബോധം നൽകിയ പരിപാടിയായിരുന്നു കഴിഞ്ഞയാഴ്ച നിയമരംഗത്തിൽ പ്രക്ഷേപണം ചെയ്തത്. വിപണിയുടെ ചതിക്കുഴികളിൽ വീണുപോകുന്ന സാധാരണക്കാരന് താങ്ങാവേണ്ട നിയമവഴികളെക്കുറിച്ച് ഇത്ര ലളിതമായും ഹൃദ്യമായും അവതരിപ്പിക്കാൻ അവതാരകന് സാധിച്ചു. അഭിനന്ദനങ്ങൾ.
0: ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച മെയിൽ, കേശ സംരക്ഷണം ആയുർവേദത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്മിത എസ് ശിവൻ പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം ഒട്ടേറെ വിലപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്നതും പല അബദ്ധധാരണകളും മാറ്റാൻ പര്യാപ്തവുമായിരുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടലിന്റെ ആകുലതകൾ പലർക്കും താങ്ങാവുന്നതിനപ്പുറമാണെന്നുള്ള പരമയാഥാർത്ഥ്യം എടുത്തുപറഞ്ഞ് ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ലോക വയോജന അതിക്രമ ദിനത്തോടനുബന്ധിച്ച് മാധ്യമ പ്രവർത്തക ശ്രീലത വി എസ് തയ്യാറാക്കിയ വാർത്താ വീക്ഷണം ഒട്ടേറെ ചിന്തകളും തിരിച്ചറിവുകളും പങ്കുവയ്ക്കുന്നതായിരുന്നു. ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നതിന്റെ പ്രസക്തി ശരിക്കും മനസ്സിലാക്കി തന്നു ആ വാർത്താ വീക്ഷണം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടന്നുവരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം അവതരിപ്പിച്ച പ്രഭാതഭേരി സെൻസസിനെ സംബന്ധിച്ച് നല്ലൊരു അവബോധമുണ്ടാക്കാൻ പര്യാപ്തമായി. വ്യക്തികളിലെയും കുടുംബങ്ങളിലെയും സാമ്പത്തിക നിയന്ത്രണത്തിന്റെയും സാമ്പത്തിക അച്ചടക്കത്തിന്റെയും വശങ്ങൾ പ്രതിപാദിച്ച പ്രഭാതഭേരി പ്രസക്തമായി. വായനാ ദിനത്തിൽ വായനയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതവും വായനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നടത്തിയ പ്രഭാഷണവും വായനാ ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായി.
1: കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയെക്കുറിച്ചാണ് താരാ ചെമ്പകശ്ശേരി എഴുതുന്നത്. ഈ പരിപാടിയുടെ ഉദ്ദേശം ശ്രോതാക്കളുടെ പഴയകാല ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാട്ടും എന്നതാണല്ലോ. പക്ഷേ ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്ന ദിവസത്തിന്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഓർമ്മകളാണോ എഴുതി അറിയിക്കേണ്ടത് എന്ന് തോന്നി 14-ാം തീയതിയിലെ ഓർമ്മച്ചെപ്പ് കേട്ടപ്പോൾ. അന്നത്തെ ദിവസം മഹാനടൻ സത്യന്റെ ഓർമ്മ ദിനമായിരുന്നു. തീർച്ചയായും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ പരിപാടിയുടെ ആമുഖമായി അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പാടി അഭിനയിച്ച ഒരു സിനിമാ ഗാനം കേൾപ്പിക്കാമല്ലോ. അന്നത്തെ ദിവസം ആകാശവാണി തിരുവനന്തപുരം നിലയം എല്ലാം തന്നെ അദ്ദേഹം പാടി അഭിനയിച്ച സിനിമകളിലെ പാട്ട് തന്നെയല്ലേ കേൾപ്പിക്കുന്നത്. പക്ഷേ ഓർമ്മച്ചെപ്പ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഈ പരിപാടിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തരുത് എന്നൊരു അപേക്ഷയാണ് ഇതിൽ വരുന്ന ചില കത്തുകളിൽ ഓർമ്മകളൊന്നും തന്നെ പങ്കിടാറില്ല. ഏതെങ്കിലും ഒരു പാട്ട് മാത്രം ആവശ്യപ്പെടും. ഓർമ്മച്ചെപ്പിലൂടെ പലരുടെയും ധാരാളം പഴയകാല ഓർമ്മകൾ കേൾക്കാനാണ് കാത്തിരിക്കുന്നത് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
0: ശ്രോതാവ് എഴുതിയിരിക്കുന്നത് ശരിയാണ്. ഓർമ്മച്ചെപ്പിൽ എന്തെങ്കിലും ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കണം. അത് പല ശ്രോതാക്കളും അങ്ങനെ ചെയ്യാറുണ്ട്. ചില കത്തുകൾ മാത്രമേ അതില്ലാതുള്ളൂ. അതുപോലെ തന്നെ ഒരു മണിക്ക് ഗാനസല്ലാപം പരിപാടിയിൽ പല ശ്രോതാക്കളും വിളിച്ച് പാട്ട് ആവശ്യപ്പെടുന്നു, പാട്ട് സമർപ്പിക്കുന്നു എന്നതിലുപരി അവര് ഈ പറഞ്ഞപോലെ പാട്ടിന്റെ സവിശേഷതകളെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിന്റെ എന്തെങ്കിലും ചോദിച്ചാൽ പോലും പലരും പറയാൻ വിമുഖത കാട്ടുന്നു. ഉടൻ തന്നെ അവർക്ക് പാട്ട് കേട്ടാൽ മതി.
1: വിശേഷം കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടുമാണ്.
0: സമയപരിമിതി എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്.
1: എഴുത്തുപെട്ടിയിലൂടെ തന്നെ ഈ കാര്യം നമ്മൾ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മച്ചെപ്പിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളും കൂടി ചേർത്തിട്ടുള്ള പാട്ടുകൾ വേണം ആവശ്യപ്പെടാൻ.
0: അങ്ങനെ പല ശ്രോതാക്കളും ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടികൾ സശ്രദ്ധം കേട്ട് വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആകാശവാണിക്ക് എഴുതുക. എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം. എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ airtvmpm@gmail.com എന്ന വിലാസത്തിൽ എഴുതുക.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, airtvmpm@gmail.com. ഇനി അടുത്ത ഞായറാഴ്ച ഒത്തുകൂടാം എഴുത്തുപെട്ടിയിൽ.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. പകർപ്പാവകാശ നിയമം 1957. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു.
2: മനുഷ്യന്റെ ഭൗതിക ശേഷിയും സൃഷ്ടിപരമായ കഴിവുകളും ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തെയും അറിവിനെയും മുന്നോട്ടു നയിക്കുന്ന ശക്തിയാണ്. ഒരു നോവൽ, കവിത, പാട്ട്, ചിത്രം, സിനിമ, കമ്പ്യൂട്ടർ പ്രോഗ്രാം, സംഗീത സൃഷ്ടി, ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയവ എല്ലാം സൃഷ്ടാവിന്റെ വ്യക്തിപരമായ ചിന്ത, കഴിവ്, പരിശ്രമം, സമയം എന്നിവയുടെ ഫലമാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട കൃതികളെ അനുമതിയില്ലാതെ പകർത്തുക, വിതരണം ചെയ്യുക, ഓൺലൈനായി പങ്കിടുക, പുനരുദ്ധരിക്കുക എന്നിവ സൃഷ്ടാവിന്റെ പരിശ്രമത്തെ അന്യായമായി ദുരുപയോഗം ചെയ്യുന്നതും അവകാശം ലംഘിക്കുന്നതുമായ പ്രവൃത്തിയാണെന്ന് കരുതപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ഭൗതിക സ്വത്തവകാശ നിയമമായ ഇന്ത്യൻ പകർപ്പവകാശ നിയമം 1957 പാസാക്കപ്പെട്ടത്. ഈ നിയമം 1958 ജനുവരി 21 പ്രാബല്യത്തിൽ വന്നു. പിന്നീട് സാങ്കേതിക വ്യവസ്ഥകളുടെയും അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ ധാരണകളുടെയും അടിസ്ഥാനത്തിൽ 1983, 84, 92, 94, 99, 2012, 2023 എന്നീ വർഷങ്ങളിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ നടപ്പാക്കി. അതിൽ 2012 ഭേദഗതി ഏറ്റവും നിർണായകമാണ്. ഇന്റർനെറ്റ് പ്രചരണം, ഓൺലൈൻ വീഡിയോ സംഗീത പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ സ്ട്രീമിംഗ്, ഭൗതിക സ്വത്തവകാശ സംരക്ഷണം, സൃഷ്ടിപരമായ വ്യവസായങ്ങളുടെ വളർച്ച എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഇന്ത്യയിലെ പകർപ്പവകാശ നിയമത്തിന്റെ വേരുകൾ 1911 ബ്രിട്ടീഷ് പകർപ്പവകാശ നിയമത്തിലും 1914 ഇന്ത്യയിലെ പകർപ്പവകാശ നിയമത്തിലും ആണെന്ന് കാണാം. പകർപ്പവകാശം എന്നത് ഒരു സൃഷ്ടിയുടെ പകർപ്പുകൾ നിർമ്മിക്കുക, പ്രസിദ്ധീകരിക്കുക, പ്രദർശിപ്പിക്കുക, പൊതുവിൽ അവതരിപ്പിക്കുക, വിൽക്കുക, ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുക, ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുക, വിവർത്തനം ചെയ്യുക, രൂപാന്തരം വരുത്തുക തുടങ്ങിയ അവകാശങ്ങളിൽ സൃഷ്ടാവിനുള്ള പ്രത്യേക പരിരക്ഷയാണ്. സാഹിത്യകൃതികൾ, ഗാനങ്ങൾ, നാടകങ്ങൾ, കലാസൃഷ്ടികൾ, സിനിമകൾ, ശബ്ദരേഖകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, വാസ്തുശില്പ രൂപകൽപ്പനകൾ, ഫോട്ടോഗ്രാഫുകൾ, നൃത്തരൂപങ്ങൾ എന്നിവ വകുപ്പ് 13 പ്രകാരം ഇതിൽ ഉൾപ്പെടുന്നു. വകുപ്പ് 14 പകർപ്പവകാശം നൽകുന്ന അവകാശങ്ങളെ വിശദീകരിക്കുന്നു. സാഹിത്യ, നാടക, സംഗീത, കലാരൂപങ്ങൾക്കായുള്ള അവകാശങ്ങൾ: കൃതി പുനഃസൃഷ്ടിക്കുക, പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക, സാമൂഹ്യമായി അവതരിപ്പിക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക, കൃതി സിനിമാ രൂപത്തിലോ ശബ്ദരേഖയിലോ മാറ്റുക, കൃതിയിൽ നിന്ന് അനുബന്ധ കൃതികൾ സൃഷ്ടിക്കുക എന്നിവയാണ്. സിനിമാ ചിത്രങ്ങൾക്കും ശബ്ദരേഖകൾക്കും പ്രദർശനമോ പൊതുപ്രക്ഷേപണമോ നടത്താനുള്ള അവകാശം ഉടമയ്ക്കാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉടമയ്ക്ക് അതിനെ പുനഃസൃഷ്ടിക്കാനുള്ള, വ്യാപാരമായി വിൽക്കാനുള്ള, ലൈസൻസായി നൽകാനുള്ള അവകാശമുണ്ട്. കൂടാതെ ഉടമയുടെ അനുമതിയില്ലാതെ മറ്റൊരാൾ ഈ അവകാശങ്ങളിൽ ഒന്ന് ഉപയോഗിക്കുകയോ ലംഘിക്കുകയോ ചെയ്താൽ അത് പകർപ്പവകാശ ലംഘനം ആയി കണക്കാക്കപ്പെടുന്നു. വകുപ്പ് 57 നൈതിക അവകാശങ്ങൾ അഥവാ മോറൽ റൈറ്റ്സ് സംരക്ഷിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ പേര് കൃതിയിൽ ചേർക്കപ്പെടണം. അദ്ദേഹത്തിന്റെ കൃതിയുടെ ഗൗരവം തകർക്കുന്ന തരത്തിൽ മാറ്റം വരുത്തരുത്, അപമാനകരമായി ഉപയോഗിക്കരുത് എന്നീ അവകാശങ്ങളാണ് അതിലൂടെ ഉറപ്പാക്കുന്നത്. വകുപ്പ് 22 പ്രകാരം പകർപ്പവകാശത്തിന് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നു. സാഹിത്യ, സംഗീത, നാടക, കലാസൃഷ്ടികൾക്കുള്ള പകർപ്പവകാശം സൃഷ്ടാവിന്റെ ജീവിതകാലം പിന്നീട് 60 വർഷം നിശ്ചയിച്ചിരിക്കുന്നു. വകുപ്പ് 23 മുതൽ 29 വരെ സിനിമകൾ, ശബ്ദരേഖകൾ, ഫോട്ടോഗ്രാഫുകൾ, അനാമിക കൃതികൾ തുടങ്ങിയവയ്ക്കുള്ള കാലപരിധികൾ പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്നു. വകുപ്പ് 51 പ്രകാരം പകർപ്പവകാശ ലംഘനം നിർവചിക്കുന്നു. അനുമതിയില്ലാതെ പകർപ്പുകൾ നിർമ്മിക്കൽ, ശബ്ദദൃശ്യ സംപ്രേഷണം, ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യൽ, കള്ളപ്പകർപ്പുകൾ വിതരണം ചെയ്യൽ, പുസ്തകങ്ങൾ, സിനിമ, ഗാനങ്ങൾ, പ്രോഗ്രാം എന്നിവ പകർത്തൽ ലംഘനമാണ്. വകുപ്പ് 63 ലംഘനങ്ങൾക്ക് കുറഞ്ഞത് 6 മാസം മുതൽ 3 വർഷം വരെ തടവും പിഴയും ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നു. കൂടാതെ സിവിൽ പ്രതിവിധിയായി വിലക്കിന് ഉത്തരവ്, നഷ്ടപരിഹാരം, ലഭിച്ച ലാഭത്തിന്റെ കണക്കെടുപ്പ് എന്നിവയും കോടതി അനുവദിക്കും. എന്നാൽ ഈ നിയമം പഠനാവശ്യങ്ങൾ, ഗവേഷണം, നിരൂപണം, വാർത്താവിതരണം, ലൈബ്രറി സംരക്ഷണ പ്രവർത്തനം തുടങ്ങിയ ശ്രേഷ്ഠമായ ഉപയോഗങ്ങൾക്കായി യുക്തിസഹമായ ഉപയോഗം അഥവാ ഫെയർ യൂസ് വകുപ്പ് 52 പ്രകാരം അനുവദിക്കുന്നു. ഇതുവഴി അറിവിന്റെ തുറന്ന പ്രചരണം തടസ്സപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ, സോഫ്റ്റ്വെയർ മേഖല തുടങ്ങിയവ വളരുന്നതോടെ അനധികൃത പകർപ്പും കള്ളവ്യാപാരവും കൂടിയിട്ടുണ്ട്. അതിനാൽ 2012 ഭേദഗതിയിലൂടെ ഗായകരും സംഗീത സംവിധായകരും വരികൾ എഴുതുന്നവരും സിനിമാ സൃഷ്ടാക്കളും തങ്ങളുടെ കൃതികളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ന്യായമായ റോയൽറ്റി ലഭിക്കേണ്ടതുണ്ട് എന്ന് നിയമം ഉറപ്പാക്കി. ഇന്ത്യൻ പകർപ്പവകാശ ഓഫീസ് ഈ നിയമത്തിന്റെ പ്രാവർത്തിക ചുമതല വഹിക്കുന്നു. വിവിധ മേഖലകളിലായി സഹായക ഓഫീസുകളുമുണ്ട്. ഇവിടെ അപേക്ഷകൾ സ്വീകരിക്കുകയും കേൾപ്പുകൾ നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ഔദ്യോഗിക രേഖകൾ അടിസ്ഥാനമാക്കി തർക്ക പരിഹാരം നടത്തുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ പകർപ്പവകാശം സ്വന്തമാക്കാനുള്ള പ്രക്രിയ ലളിതമാണ്. പകർപ്പവകാശ രജിസ്ട്രേഷനു വേണ്ടി നിയമത്തിലെ ഷെഡ്യൂളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കണം. ഓരോ കൃതിക്കും തന്നെ പ്രത്യേക അപേക്ഷ വേണം സമർപ്പിക്കാൻ. അതിനൊപ്പം ആവശ്യമായ ഫീസ് അടയ്ക്കുകയും വേണം. അപേക്ഷ അപേക്ഷകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒപ്പിട്ടിരിക്കണം. അപേക്ഷ സ്വീകരിച്ച ശേഷം അതിന് ഒരു ഡയറി നമ്പർ നൽകും. ഇതിനുശേഷം 30 ദിവസത്തെ നിർബന്ധമായ കാത്തിരിപ്പുകാലം ഉണ്ടായിരിക്കും. ഈ സമയത്ത് ആർക്കു വേണമെങ്കിലും ആ അപേക്ഷയ്ക്കെതിരെ എതിർപ്പ് സമർപ്പിക്കാം. എതിർപ്പുകൾ ഉണ്ടായാൽ പരിശോധകൻ രണ്ടു പാർട്ടികളെയും വിളിച്ച് ഹിയറിംഗ് നടത്തും. പരിഹരിക്കപ്പെട്ടാൽ അപേക്ഷ അംഗീകരിക്കുന്നു. എതിർപ്പുകൾ ഇല്ലെങ്കിൽ അപേക്ഷ നേരിട്ട് പരിശോധിക്കലിനായി പോകും. അവ പരിഹരിക്കപ്പെട്ടാൽ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നൽകപ്പെടും. രജിസ്ട്രേഷനായി സാധാരണ 2 മുതൽ 4 മാസം വരെ സമയമെടുക്കാറുണ്ട്. രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും ഭാവിയിൽ നിയമതർക്കങ്ങൾ, പ്രസിദ്ധീകരണ കരാർ, ഓൺലൈൻ ഉള്ളടക്ക സംരക്ഷണം, സിനിമാ സംഗീത വിൽപ്പന കരാർ തുടങ്ങിയവയിൽ ഇത് വലിയ തെളിവാണ്. പലരും നിയമം അറിയാതെ തന്നെ പഠന പുസ്തകങ്ങൾ, ഡിജിറ്റൽ ഉള്ളടക്കം, സിനിമകൾ, സംഗീതം എന്നിവ അനധികൃതമായി ഡൗൺലോഡ് ചെയ്യുകയും പശ്ചാത്തല സംഗീതം അനുമതിയില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനാൽ ബൗദ്ധിക സ്വത്തവകാശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ബോധവത്കരണം ആവശ്യമുണ്ട്. പകർപ്പവകാശ നിയമം 1957 ഇന്ത്യയിലെ സൃഷ്ടിപരമായ കൃതികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്ന പ്രധാന നിയമങ്ങളിലൊന്നാണ്. ഇതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. 2023 പാസായ ജനവിശ്വാസ് നിയമം വഴി പകർപ്പവകാശ നിയമത്തിലും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. ഏറ്റവും പ്രധാനമായ മാറ്റം പകർപ്പവകാശ നിയമത്തിലെ വകുപ്പ് 68 നീക്കം ചെയ്തതാണ്. മുൻപ് ഈ വകുപ്പ് പ്രകാരം അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വ്യാജമായ പ്രസ്താവനകളോ നൽകിയാൽ 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ 50,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ 2 ശിക്ഷയായി ലഭിക്കാമായിരുന്നു. ഭേദഗതിയിലൂടെ ഈ വകുപ്പ് മുഴുവനായും ഒഴിവാക്കി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ക്രിമിനൽ കുറ്റങ്ങളായി കണക്കാക്കപ്പെടില്ല. ഇതിനു പുറമെ ചില ചെറിയ നിയമലംഘനങ്ങൾക്കുള്ള തടവ് ശിക്ഷാ വ്യവസ്ഥകളെ പിഴയായി മാറ്റിയിരിക്കുന്നു. ഈ ഭേദഗതിയുടെ വ്യവസ്ഥകൾ 2024 ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ, സ്ട്രീമിംഗ് സേവനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവ സൃഷ്ടികളുടെ ഉപയോഗ രീതിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. പകർപ്പവകാശ ലംഘനങ്ങൾ കൂടുതലായി നടക്കുന്നു. കോടതികളും നിയമനിർമ്മാണ സ്ഥാപനങ്ങളും ഈ വെല്ലുവിളികൾ നേരിടാൻ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നു. സൃഷ്ടികളെ ബഹുമാനിക്കുകയും നിയമത്തെ പാലിക്കുകയും ചെയ്യുന്നത് ഒരു നാഗരിക പൗരന്റെ സാമൂഹിക ഉത്തരവാദിത്വമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, മാധ്യമങ്ങൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയും പകർപ്പവകാശ നിയമത്തെ പ്രചരിപ്പിക്കാനും സംരക്ഷണ നടപടികളിൽ പങ്കാളികളാകാനും ബാധ്യസ്ഥരാണ്. മാത്രമല്ല, രാജ്യത്തിന്റെ ഭൗതിക മൂല്യങ്ങൾക്കും സാംസ്കാരിക പൈതൃകത്തിനും സംരക്ഷണം നൽകുന്ന ഒരു നിയമകാവലുമാണ്. യഥാർത്ഥ സൃഷ്ടികളെ അംഗീകരിക്കുക, അനധികൃത പകർപ്പുകൾ ഒഴിവാക്കുക, സൃഷ്ടിപരമായ മേഖലകളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പൊതുകടമയാണ്.
1: പകർപ്പാവകാശ നിയമം 1957. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ധ്രുവ PC.
0: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ONV, സംഗീതം രവി ബോംബെ.

ഞാൻ കർണൻ 2 എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. രചന ജസ്റ്റിൻ രതീഷ്, സംഗീതം CR സാജൻ.

യേശുദാസും രവീന്ദ്രനും സുജിത്തും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഇതോടെ ഈ നിലയത്തിലുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 3:55 ആരംഭിക്കും. നമസ്കാരം.

1968 ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആകാശവാണി ആദ്യമായിട്ട് അന്നാണ് പരിപാടി കേൾക്കുന്നത്. ഇപ്പോൾ 70 വയസ്സായി. 1975 പത്തനംതിട്ടയിലെ കോളേജിൽ BA പഠിക്കുമ്പോൾ കോളേജ് ഡേയിൽ ഒരു കുട്ടി പാടിയ ഗാനം എൻ്റെ ഇഷ്ടഗാനമായി. കഥെഴുതുന്നത് കോട്ടയം വള്ളിക്കോട് നിന്ന് തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ബാലുഗിരിയത്ത് രചിച്ച് ദർശൻ രാമൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഈ ഗാനമാണ്. നമുക്ക് കേൾക്കാം.

പ്രിയ രജനിക്ക്, ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. ഞാനിന്ന് ആവശ്യപ്പെടുന്ന ഗാനം നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിലെ നീ എൻ്റെ പാട്ടിൽ ശ്രീരാഗമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം രജനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും കൂടാതെ ഞാൻ പഠിക്കുന്ന മഹാദേവിക്കോട് SNDP ഹൈസ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും സമർപ്പിക്കുന്നു. മയൂഖ മനോജിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര, പാടിയത് യേശുദാസും സുജാതയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ എം ഡി രാജേന്ദ്രൻ രചിച്ച് ജി ദേവരാജൻ സംഗീതമിട്ട് യേശുദാസ് പാടിയ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എഴുതുന്നു ചേർത്തല പെരുമ്പളത്ത് നിന്നും കെ പി മോഹനൻ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ഇതാണ്.

നെടുമങ്ങാട് നിന്നും ശ്രീകല എഴുതിയ കത്താണ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജൂൺ 21 രഞ്ജിനിയിലൂടെ എനിക്ക് ഏകാന്തം എന്ന ചിത്രത്തിലെ കയ്യെത്തും ദൂരെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വെച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ഗാനം ചെറിയ കുട്ടി ഈഷ, മകൾ ഡോക്ടർ ഐശ്വര്യ, മകൻ വിഷ്ണു സതീഷ്, ഭർത്താവ് സതീഷ് നെടുമങ്ങാട് എന്നിവർക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും സമർപ്പിക്കുകയാണെന്ന് ശ്രീകല എഴുതിയിരിക്കുന്നു. ശ്രീകലയുടെ ഇഷ്ടഗാനം രചിച്ചത്, ഒപ്പം ഈണമിട്ടത് കൈതപ്രം, പാടിയത് യേശുദാസ്.

കരവാളൂരിൽ നിന്നും പി വി ശ്രീകുമാർ എഴുതുന്നു. രഞ്ജിനിയുടെ ചലച്ചിത്ര ഗാന ശാഖയിൽ മിക്ക പാട്ടുകളും രഞ്ജിനിയിലൂടെ കേട്ടിട്ടുണ്ട്. ഏറെ അഭിമാനിക്കുന്ന ഒരു പരിപാടിയാണ് രഞ്ജിനി. പല ഗാനങ്ങളും രഞ്ജിനിയിലൂടെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം തൊഴുതു മടങ്ങും സന്ധി നേതു എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പി വി ശ്രീകുമാറിൻ്റെ ഇഷ്ടഗാനം അക്ഷരങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശ്യാം, പാടിയത് ഉണ്ണിമേനോൻ.

കൊല്ലത്ത് നിന്നും ശോഭ എഴുതുന്നു. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഒരു വർഷത്തിന് ശേഷമാണ് രഞ്ജിനിയിലേക്ക് കത്തെഴുതുന്നത്. 1980 മുതൽ റേഡിയോ ശ്രോതാവാണ്. എൻ്റെ ഭർത്താവ് അഡ്വക്കേറ്റ് എം അജിത് കുമാർ ഓർമ്മയായിട്ട് ഈ ജൂൺ 30 ആകുമ്പോൾ 9 വർഷം തികയും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പാട്ട്. 62-ൽ അദ്ദേഹം മരിക്കുന്നത് വരെ റേഡിയോ ശ്രോതാവായിരുന്നു. 1983-ലെ തീരം തേടുന്ന തിര എന്ന ചിത്രത്തിലെ ഗാനം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ആ പാട്ട് മകൻ ശ്രീജിത്ത്, ഭാര്യ അപർണ എന്നിവർക്കും ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിലും സമർപ്പിക്കുന്നു. ശോഭയുടെ ഇഷ്ടഗാനം കേൾക്കാം. കോഴിശ്ശേരി ബാലകൃഷ്ണൻ എഴുതിയ വരികൾക്ക് ശ്യാമിൻ്റെ ഈണം. ഗായിക എസ് ജാനകി.

ഇനി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് രവീന്ദ്രൻ.

ഇനി പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പാർവതി എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് എം ഡി രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെ പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകൃതി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, 9495956321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെ പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15

ഇന്ന് 3 മണിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം 3 മണിക്ക്.

0: ഗൾ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇന്ന് വൈകിട്ട് 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാൻസ്പോർട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം വൈകുന്നേരം 6:40 മുതൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
7: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
8: ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
5: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം. രചന സി റഹീം. അങ്ങാടിക്കുരുവി.

0: മനുഷ്യരെ ചുറ്റിപ്പറ്റി കഴിയുന്ന പക്ഷികളിലൊന്നാണ് അങ്ങാടിക്കുരുവി. ഭാരതത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയുടെ സംസ്ഥാന പക്ഷി എന്ന ബഹുമതിയും ഇവയ്ക്കുണ്ട്. ചന്തക്കുരുവി, അന്നക്കിളി, വീട്ടുകുരുവി, ഇറക്കിളി, നാരായണക്കിളി, ദിക്കിർ ചൊല്ലിക്കിളി തുടങ്ങിയ പേരുകളിലും ഇതറിയപ്പെടുന്നു.
1: നമ്മുടെ പട്ടണങ്ങളെയും ചന്തകളെയും കിളി ഒച്ച കൊണ്ട് സദാ മുഖരിതമാക്കുന്ന അങ്ങാടിക്കുരുവികളെ കാണാത്തവർ കുറവായിരിക്കും. ചെറുകൂട്ടമായും വലിയ കൂട്ടമായും ഇവ ചന്തകളിൽ ഇരിപ്പുണ്ടാകും. കൂടെ കൂടെ കെട്ടിടത്തിന് മുകളിൽ നിന്നോ മരച്ചില്ലിൽ നിന്നോ താഴേക്കിറങ്ങി നിലത്ത് നിന്ന് ആഹാരം തേടുന്നതാണ് ഇവയുടെ രീതി. പലചരക്ക് കടകളിൽ തുറന്നു വച്ചിരിക്കുന്ന ധാന്യങ്ങളും ചന്ത പരിസരത്ത് നിലത്ത് പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ധാന്യങ്ങളും ഇവ കൊത്തിപ്പെറുക്കി തിന്നുന്നത് കാണാം.
0: കച്ചവടക്കാർക്കും ഇവയുടെ കിലുകിലേയുള്ള ചിലക്കലും ചുറുചുറുക്കോടെയുള്ള പറക്കലും മനുഷ്യരോടുള്ള ഭയമില്ലായ്മയും വളരെ ഇഷ്ടമാണ്. ചന്തക്കുരുവികളോടുള്ള ഈ സ്നേഹം കൊണ്ടുകൂടിയാകണം പഴയ കാലത്ത് കച്ചവടക്കാരിൽ ചിലരെങ്കിലും അവയ്ക്ക് കൂടൊരുക്കാനായി ചെറിയ ഒരു കലം കടയുടെ ഏതെങ്കിലും ഒരു കോണിൽ വച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ചുവരുകളിലുള്ള ചെറുമാളത്തിലോ കച്ചവടക്കാർ വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കലത്തിലോ വൈക്കോൽ കഷ്ണങ്ങളും കീറത്തുണിയും നൂലും പഞ്ഞിയും കടലാസും ചക്കരിയും രോമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നിറച്ചാണ് കൂടൊരുക്കം.
1: ഭംഗിയുള്ള ചെറിയൊരു പക്ഷിയാണിത്. ആറ്റക്കുരുവിയുടെ വലിപ്പമേ ഉള്ളൂ. രൂപത്തിൽ അവയോട് നല്ല സാമ്യവുമുണ്ട്. ആൺപക്ഷിക്ക് മുഖവും തൊണ്ടയും മാറിടവും കറുപ്പാണ്. കവിളിൽ വലിയ വെള്ള അടയാളം കാണാം. രണ്ട് വെളുത്ത പക്ഷരേഖകൾ തെളിഞ്ഞു കാണാനാകും. ചാരം പൂശിയ തലയാണ്. അടിവശം ഇളം ചാര നിറമാണ്. പിടയുടെ ഉപരിഭാഗമെല്ലാം നേർത്ത തവിട്ട് നിറം. വിളർത്ത പുരികം. പൂവനെ അപേക്ഷിച്ച് പിടയ്ക്ക് സൗമ്യമായ നിറമാണ്. പൂവനുള്ളതുപോലെ കറുത്ത നിറമോ തൂവെള്ള നിറമോ പിടയുടെ ദേഹത്തെവിടെയും തെളിഞ്ഞു കാണില്ല. മങ്ങിയ തവിട്ട് നിറവും മങ്ങിയ വെള്ളയുമാണ് ഇവയ്ക്കുള്ളത്.
0: വീട്ടിലെ മുതിർന്നവർ നാരായണ നാരായണ എന്നിങ്ങനെ നാമം ജപിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും സദാ ദൈവനാമം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അങ്ങാടിക്കുരുവികളും അവരെപ്പോലെയാണ്, എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവയെ നാരായണക്കിളി എന്ന് വിളിക്കാൻ കാരണം. അതുപോലെ ദിക്കിർ ചൊല്ലുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലും പതിവാണ്. ദൈവസ്തുതിയാണ് ദിക്കിർ. ഇത് ശ്രദ്ധിച്ചിട്ട് ഇവയെ ദിക്കിർ ചൊല്ലിക്കിളിയെന്നും വിളിക്കാറുണ്ട്.

ത്തിൽ വലം വച്ചു പറക്കുന്ന ദിഖ്റു പാടി കിളിയേ നില്ല്, നീലമേലാപ്പിട്ടൊരാകാശത്തിൻ്റെ പുറത്ത് സുബർക്ക

മനുഷ്യർ തിങ്ങിക്കഴിയുന്ന തെരുവുകളിലും ചന്തകളിലും അങ്ങാടികളിലുമാണ് ഇവയെ കൂടുതലായി കാണാനാവുക. അതിനാൽ ഇവയെ ചന്തക്കുരുവിയെന്നും അങ്ങാടിക്കുരുവിയെന്നും വിളിക്കുന്നു. നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഇവയെ കാണാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇവയുടെ സാന്നിധ്യം വളരെ കുറവാണ്. വീടിനുള്ളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നുകയറി കൂടൊരുക്കാൻ മടിയില്ലാത്ത കിളികളാണ് ഇവ. ഇവയുടെ ഈ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് വീട്ടുകുരുവി എന്ന പേര് വീണത്. ഇറയത്ത് എപ്പോഴും കറങ്ങി നടക്കുന്നതിനാൽ ഇറക്കിളിയെന്നും പേര് വീണു. അരി സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ ഇവയെ ധാരാളമായി കണ്ടുവരുന്നതിനാൽ അന്നക്കിളിയെന്നും അരിക്കിളിയെന്നുമെല്ലാം പേരു കൊടുത്തു. നഗരങ്ങളിലെ അരി ഗോഡൗണിൻ്റെ പരിസരത്ത് ഇവയുടെ ചെറു കൂട്ടങ്ങളെ കാണാതിരിക്കില്ല. റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്തും ബസ് സ്റ്റാൻഡുകളിലും ഇവയെ സാധാരണ കാണാനാകും. അവിടങ്ങളിൽ ചീ ചീ ചിർ ചിർ എന്നിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ഇവ പാറി കളിക്കുന്നുണ്ടാകും.

0: അംഗങ്ങളായിട്ടും ഇവയെ കാണാറുണ്ട്. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു 1990-ൻ്റെ മധ്യകാലം വരെ വളരെ സുലഭമായി നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും വാണിജ്യ സ്ഥലങ്ങളിലും കമ്പോളങ്ങളിലും വലിയ ഗോഡൗണുകരികിലുമൊക്കെ ഇവയുടെ വൻ സംഘങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളിലെ അന്നത്തെ ഇലക്ട്രിക് ബൾബിൻ്റെ അതിനകത്ത് കൂടുവയ്ക്കാറുണ്ടായിരുന്നു. അതുപോലെ കടകൾക്കകത്തുള്ള ചെറിയ ചെറിയ വിടവുകളിൽ കൂടുവയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ വളരെ സുലഭമായി കണ്ടുകൊണ്ടിരുന്ന ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു കോമൺ ബേർഡായിരുന്നു അങ്ങാടിക്കുരുവി. 2000-ങ്ങളുടെ തുടക്കത്തിലൊക്കെ നമ്മുടെ പ്രസരണികൾ അതുപോലെ മൊബൈൽ ടവറുകൾ ഇവയൊക്കെ വന്നതിന് ശേഷം ഇവയുടെ സന്നദ്ധത്തിൽ കുറച്ച് അധികം കുറവുള്ളതായി കാണപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ കയറ്റുമതി ചാക്കുകൾ ലോറികളിൽ കയറ്റുന്ന ചാക്കുകളെല്ലാം ചണച്ചാക്കുകൾക്ക് പകരം പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ധാന്യങ്ങൾ കടയിലൊക്കെ ഇറക്കുമ്പോൾ അരിയൊക്കെ പൊഴിഞ്ഞു വീഴുന്നതൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഉണ്ടാവാറില്ല. അതും ഇവയുടെ പെട്ടെന്നുള്ള തിരോധാനത്തിന് ഒരു കാരണമായി കരുതുന്നു. റേഡിയേഷൻ ഇവയുടെ പ്രജനനത്തിന് എന്തെങ്കിലും തകരാറുകളുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. എന്നാൽ ഉത്തരേന്ത്യയിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രാമങ്ങളിലും അതുപോലെ ലഡാക്കിൽ പോലും ഇവയുടെ വൻ സംഘങ്ങളെ കണ്ടിട്ടുണ്ട്, വലിയ സംഘങ്ങളായി. പിന്നെ അവിടെ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ കട ഉടമസ്ഥന്മാരെല്ലാം തന്നെ രാവിലെ തന്നെ അങ്ങാടിക്കുരുവികൾക്കും അതോടൊപ്പം അങ്ങാടിക്കുരുവികളുടെ കുടുംബത്തിൽപ്പെട്ട സ്പാരോകൾക്കും അതുപോലെ മുനിയകൾക്കും എല്ലാം ധാരാളം ധാന്യങ്ങൾ വിതറി കൊടുക്കുന്നത് കാണാറുണ്ട്, രാവിലെയും വൈകുന്നേരവും. അതുപോലൊരിത് നമ്മുടെ നാട്ടിൽ കാണാറില്ല. പക്ഷേ അടുത്തിടയ്ക്ക് ലോകാങ്ങാടി ദിനം ആചരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങാടിക്കുരുവികൾക്ക് കൂട് വെച്ച് കൊടുക്കുകയും മൺപാത്രങ്ങൾ വെച്ച് കൊടുക്കുകയും അവയുടെ ആഹാരങ്ങൾ നോക്കുന്നതിന് പാളയം പോലുള്ള സ്ഥലങ്ങളിൽ ആഹാരം വെച്ച് കൊടുക്കുകയും അവയെ ശ്രദ്ധിക്കുന്നതിന് അവിടുത്തെ ഹെഡ് വർക്കേഴ്സ് ശ്രമിക്കാറുമുണ്ടെന്ന് അറിയാറുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ നല്ല കാര്യമാണ്. നമ്മൾ പ്രകൃതിയിൽ നമ്മളെപ്പോലെ തന്നെ ഇവയ്ക്കും എന്നും നിലനിൽക്കണം. അങ്ങാടി കുരുവികൾ, ഈ ചെറിയ കുരുവികൾ, ചിരിച്ചിരു എന്ന് വിളിക്കുന്ന ചെറിയ കുരുവികൾ നിലനിന്നേ മതിയാകുള്ളൂ.
1: ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കാണാറുള്ള പക്ഷി ഇതാണെന്നാണ് പറയപ്പെടുന്നത്. മെഡിറ്ററേനിയൻ പ്രദേശത്ത് ജനിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവയാണ് ഇവയെന്നാണ് പ്രകൃതി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ പലായനങ്ങൾക്കൊപ്പം ഈ ചെറുകിളിയും ഉണ്ടായിരുന്നു. അമേരിക്ക, സബ് സഹാറൻ ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ ഇവയുടെ സാന്നിധ്യമുണ്ട്. ഹൗസ് സ്പാരോ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. പാസർ ഡൊമസ്റ്റിക്കസ് എന്നതാണ് ഇവയുടെ ശാസ്ത്രനാമം.
2: ഈ ചെറുകുരുവി ഉയരത്തിൽ പറക്കാറില്ല. പരമാവധി 150 മീറ്ററിനകത്തുള്ള പറക്കലേ ഉള്ളൂ. വർഷം തോറും 6-7 തവണ ഇവ കൂടൊരുക്കാറുണ്ട്. 3-4 മുട്ടകളെങ്കിലും ഓരോ തവണയും ഇടാറുണ്ട്. 2 ആഴ്ചക്കാലമാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവയുടെ എണ്ണം പെരുകുന്നില്ല. ഈ അടുത്ത കാലത്തായി ആശങ്കയുണ്ടാക്കും വിധം അങ്ങാടിക്കുരുവികളുടെ എണ്ണം കുറയുകയാണ്. നഗര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ പക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കാനായി 2011 മുതൽ മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിച്ചു വരുന്നു.
1: നേച്ചർ ഫോർ എവർ എന്ന സംഘടനയാണ് ഇതിന് തുടക്കമിട്ടത്. ഇതേ വർഷം തന്നെ കേരളത്തിൽ റൈറ്റേഴ്സ് ആൻഡ് നേച്ചർ ലവേഴ്സ് ഫോറം തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടൊരുക്കി നൽകി അവയുടെ സംരക്ഷണത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. വനം വകുപ്പ് ഈ സംരംഭം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങാടിക്കുരുവികൾ നമ്മുടെ ചന്തകളിലെ രോഗം പരത്തുന്ന പലജാതി കീടങ്ങളെയും പുഴുക്കളെയും തിന്ന് നശിപ്പിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളും രോഗങ്ങളും മനുഷ്യർക്ക് വരാതെ കാക്കുന്നവരാണിവർ. മുതിർന്ന പക്ഷികൾക്ക് ധാന്യത്തോടാണ് കൂടുതൽ പ്രിയം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഇവ പ്രാണികളെയും കൃമികളെയും പുൽച്ചാടുകളെയും എല്ലാം പിടിച്ചുകൊടുക്കും.
2: ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെയും ചന്തയുടെയും പഴയ സ്വഭാവം മാറിയത് ഇവയ്ക്ക് വിനയായി തീർന്നു. ധാന്യങ്ങൾ ചാക്കുകളിൽ തുറന്നു വച്ചിരുന്ന രീതിയൊക്കെ മാറി. പലചരക്ക് കടകൾ സൂപ്പർ മാർക്കറ്റുകളായി മാറി. ധാന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എയർ കണ്ടീഷൻ ചെയ്ത ഹാളിലാണ് വെച്ചിരിക്കുന്നത്. ഓടിട്ടതും ഓലമേഞ്ഞതുമായ കടകളൊക്കെ

0: കോൺക്രീറ്റ് കെട്ടിടമായി മാറി. ഇതോടെ ഇവയ്ക്ക് കൂടൊരുക്കാനുള്ള സൗകര്യങ്ങളും തീറ്റ കിട്ടാനുള്ള അവസരങ്ങളും ഇല്ലാതെയായി. കാലാവസ്ഥാ വ്യതിയാനവും മൊബൈൽ ടവറുകളുടെ വ്യാപനവുമെല്ലാം ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
1: എന്തായാലും നാട് പുരോഗമിക്കുമ്പോൾ നമ്മോടൊപ്പം സഹസ്രാബ്ദങ്ങളായി ജീവിച്ചു പോരുന്ന സഹജീവികൾക്ക് കൂടി പരിഗണന ഉണ്ടാകണം. നഗരം വികസിക്കുമ്പോൾ ചെറുകുളങ്ങളും കാവുകളും സംരക്ഷിക്കപ്പെടണം. ചന്തകളിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടി കഴിയാൻ കൂടുകൾ സ്ഥാപിക്കണം. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ലെന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ ജനിച്ച നമ്മുടെ സഹജീവികളെ ആട്ടിയകറ്റാൻ നമുക്ക് അവകാശമില്ല. അവയൊക്കെ നമ്മെപ്പോലെ ഈ ഭൂമിയുടെ അവകാശികളാണ്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ആർ രാജേശ്വരി, കവിതാലാപനം കുരീപ്പുഴ സജീവ്, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: ആകാശവാണി.
1: ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ട്. ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി രാജ്യവ്യാപകമായി പരിപാടികൾ സംഘടിപ്പിച്ചു. ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ പരിരക്ഷ വ്യാപിപ്പിക്കുന്നതിനുമായി 2025 ഓഗസ്റ്റ് 1 PMVBROI ആരംഭിച്ചത്. ഇതുപ്രകാരം പ്രതിമാസം 1,00,000 രൂപ വരെ ശമ്പളമുള്ള യോഗ്യരായ പുതിയ ജീവനക്കാർക്ക് 15,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം 1 3,000 രൂപ വരെയുള്ള പ്രോത്സാഹനത്തുകയും ലഭിക്കും. 2027 ജൂലൈ 31 വരെ പ്രാബല്യത്തിലുള്ള ഈ പദ്ധതി വഴി നിർമ്മാണ മേഖലയ്ക്ക് 4 മറ്റ് മേഖലകൾക്ക് 2 ആനുകൂല്യങ്ങൾ ലഭ്യമാകും. 2026 ജൂൺ 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണിലെ ഓഫീസിന്റെ പരിധിയിൽ 2,375 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 64,768 അംഗങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടു. ഇതിൽ 23,731 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 41,037 അംഗങ്ങളും ഉൾപ്പെടുന്നു. രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന ചടങ്ങിനെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്തു.
2: G7 വികസിത ദേശോ ദിഗ്ഗജ് നേതാവോ സെ മിലാ ഹൂ ദുനിയ ആജ്

0: भारत की युवा शक्ति की चर्चा कर रही है, भारत के टैलेंट, स्किल और पोटेंशियल की चर्चा सब दूर हो रही है। दुनिया भारत के युवाओं की क्षमता को भली भांति पहचानने लगी है और ऐसे समय में हमारी कोशिश है कि भारत का हर युवा अपनी क्षमता को अवसर में बदल सके। और इसी सोच के साथ प्रधानमंत्री विकसित भारत रोजगार योजना का आरंभ हुआ। यह रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है। यह युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है। साथियों, आम तौर पर योजनाएं या तो कर्मचारी के लिए बनती हैं या तो फिर उद्योगों के लिए बनती हैं, लेकिन ये एक योजना ऐसी है, इस योजना में भारत के सामर्थ्यवान मेरे युवा, समृद्ध युवा भविष्य की ओर और उद्योग विकास की ओर, और इन दोनों को साथ लेकर चलती है। जो युवा अपनी पहली नौकरी शुरू करता है, सरकार उसके साथ खड़ी होती है, और इसलिए उद्योगकार को भी लगता है कि अकेला मेरे यहां नहीं आया है, इसके पीछे पूरी सरकार आई है। और इसके कारण ऐसे युवकों की तरफ देखने का उस उद्योगकार का भी नजरिया बदल जाता है। और जो संस्थान नए रोजगार का सृजन करता है, सरकार उनका भी उत्साह बढ़ाती है। हमारे यहाँ पहले कुछ नियम व्यवस्था ऐसी थी कि लोगों को बड़े होने में थोड़ा डर लगता है, यार बड़ा हो जाऊंगा तो मैं ये बंधनों में फंस जाऊंगा, तो उसको लगता था छोटा ही रहना अच्छा है, और कभी बड़े होने की संभावना उसको लगता है ऐसा करो एक दूसरा छोटा और कर दो। आज वो सोच बदली है, हर किसी को बड़ा बनने का हौसला मिलना चाहिए, उसकी उम्मीदों को पंख मिलने चाहिए, और ये उद्योग को भी जरूरत होती है, और इस योजना से वो द्वार भी खुला है।
1: പദ്ധതിയുടെ ഭാഗമായി EPFO തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കുന്നതിനൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാർക്കുള്ള നിയമന ഉത്തരവുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന തിരുവനന്തപുരം മേയർ ശ്രീ വി വി രാജേഷ്.
2: ഇപ്പോ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഈ യുദ്ധമൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞു ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഇടനാഴി കടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും എല്ലാ സുരക്ഷിതത്വവും ഞങ്ങൾ ഒരുക്കുമെന്ന് ഇറാൻ പറഞ്ഞു. തൊട്ടടുത്ത് ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, ആ രാജ്യത്തിനൊന്നും പേര് പറഞ്ഞില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പ് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയിട്ടുണ്ട്. പലരും അവരവരുടെ രാജ്യങ്ങളിലേക്കൊക്കെ തിരിച്ചുപോയി. പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ഭാരതത്തിന്റെ ദേശീയ പതാക എന്റെ ബസിന്റെ മുകളിൽ പാറപ്പിച്ചിരുന്നുകൊണ്ടാണ് എനിക്ക് സുരക്ഷിതമായി പാകിസ്ഥാനിലെത്താൻ സാധിച്ചത് എന്ന് ആ കുട്ടി അവിടെ പോയിട്ട് പറഞ്ഞു. പലരും ചോദിച്ചു ഭാരതത്തിന്റെ പതാക എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞത്, നമുക്കൊരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ശത്രുരാജ്യത്തിന്റെ വിമാനങ്ങൾ പെട്ടെന്നൊന്നും വരില്ല എന്നുറപ്പുള്ളപ്പോഴേക്കും ബങ്കറിൽ നിന്നും പുറത്തിറങ്ങി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വാങ്ങുവാനുള്ള അവസരം കൊടുക്കും. അങ്ങനെ അലാം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ആ കുട്ടി ഭക്ഷണം വാങ്ങാനല്ല പോയത്, മറിച്ച് കടയിൽ പോയി ക്ലോത്ത് വാങ്ങി ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കുകയായിരുന്നു ബങ്കറിനുള്ളിൽ ചെന്നിരുന്നിട്ട്. അപ്പോൾ ഒരു പാകിസ്ഥാൻ കുട്ടി ഇന്ത്യയുടെ ദേശീയ പതാക വരച്ച് അതും പിടിച്ചുകൊണ്ട് അവിടെ എത്തുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇറാന്റെ ഭരണാധികാരി പറഞ്ഞതും പാകിസ്ഥാനിലെ പെൺകുട്ടികൾ പറഞ്ഞതും കണക്ട് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തെ യാത്ര നമ്മുടെ രാജ്യത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു. ഈ പരിപാടിയുടെ പ്രാധാന്യം നമ്മളൊക്കെ തന്നെ തൊഴിലിന് വേണ്ടി സർക്കാരിനോട് സമരം ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്, കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 400,000 അല്ലെങ്കിൽ 500,000 പേർക്കാണ് എല്ലാ മേഖലയും കൂടി കണക്കൂട്ടിയാൽ പോലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ കൂടി തൊഴിൽ തരാൻ സാധിക്കുന്നു, അധ്യാപകർ ഉൾപ്പെടെ. അല്ലെങ്കിൽ ഒരു 1-2 ലക്ഷം ചിലപ്പോൾ കൂടിയേക്കാം. നരേന്ദ്രമോദി ഗവൺമെന്റ് ചിന്തിച്ചത് ഈ രാജ്യത്ത് ജനിച്ചു വളരുന്ന എല്ലാ പേരിലുമുള്ള എനർജി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ വ്യക്തിപരമായ വികാസത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിന്റെ ആകെയുള്ള മുന്നേറ്റത്തിനും ഏത് രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇതായിരുന്നു അദ്ദേഹം നടത്തിയ റിസർച്ച്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിച്ചത്. തൊഴിൽ കൊടുക്കുന്നവർക്കൊക്കെ തന്നെ ഗവൺമെന്റ് അതിൻ്റെതായ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഇതിപ്പോൾ പൂർണ്ണമായിട്ടും ആയിക്കഴിഞ്ഞു നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തെ സാമ്പത്തികമായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2047 നമ്മുടെ ഫോക്കസ്.
1: കഴക്കൂട്ടം MLA ശ്രീ വി മുരളീധരൻ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ മോഹനൻ കുന്നുമേൽ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. ശ്രീ വി മുരളീധരൻ MLA.
3: തൊഴിലവസര സൃഷ്ടി, അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ, തൊഴിൽ മേഖല നിയമവിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകൽ, അതോടൊപ്പം തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കൽ, ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുക, അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം. നമ്മുടെ നാട്ടിൽ സാമ്പത്തിക മേഖലയുടെ വളർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ സമ്പദ്വ്യവസ്ഥ വളരണമെങ്കിൽ അതിന് നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കണം. ഒരു കാലത്ത് ഇന്ത്യ ഫ്രജൈൽ 5 എന്ന് പറയുന്ന കാറ്റഗറിയിലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ 4-ാമത്തെ സമ്പദ്വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഗവൺമെന്റിന്റെ വലിയൊരു റോളുണ്ട്. ഗവൺമെന്റ് പ്ലേസ് ദ റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ. പക്ഷേ അതിന് മുൻകൈയെടുക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്, അതിൽ പങ്കാളികളാകുന്നത് തൊഴിൽ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളാണ്. സർക്കാരിന്റെ മാത്രം പരിശ്രമത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമല്ല, അതിന് സമൂഹത്തിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ഒരുപക്ഷെ ദൗർബല്യം എന്ന് പറയാവുന്നത്, വിദ്യാഭ്യാസം നേടിയതിന് ശേഷം തൊഴിൽ ദായകരാകുന്നതിന് പകരം തൊഴിൽ അന്വേഷകരാകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ, അതിലൂടെ തൊഴിൽ ദായകരാകാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന, അതിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ പുതുതായിട്ട് തൊഴിലിന്റെ ഭാഗമായിട്ട് ജീവനക്കാരായിട്ട് മാറുന്ന ആളുകൾക്ക് നൽകേണ്ട പ്രതിഫലം, ആ പ്രതിഫലത്തിന്റെ ഒരു അംശം സർക്കാർ വഹിക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം രാജ്യത്താകെ 15 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് മാത്രം പ്രധാനമന്ത്രി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 2,400 കോടി രൂപയുടെ പ്രോത്സാഹനമാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്.
1: ശ്രീ മോഹനൻ കുന്നുമേൽ.
4: 1937 തുടങ്ങിയ കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ സെനറ്റ് ഹാളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇത് എന്ന് എനിക്ക് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഓൺലൈനായിട്ടാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ ഹാളിലെത്തുന്നു. അതിന് അവസരമൊരുക്കിയ EPFനെയും ലേബർ മിനിസ്ട്രിയെയും ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് PM വികസിത് ഭാരത് റോക്സാർ യോജന. 99,456 കോടി രൂപ മുടക്കി നമ്മുടെ നാട്ടിൽ 3.5 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന പരിപാടിയാണ്. ഇതിനേക്കാളും വലിയൊരു പരിപാടി ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റിയിലുള്ള ചെറുപ്പക്കാരായ കുട്ടികളെ ഓർത്തിട്ടാണ് ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക്, 2047 ലോകത്തിന്റെ നെറുകയിൽ വരാൻ പോകുന്ന ഭാരതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2022. ആ NEP 2022 ഏറ്റവും പ്രധാനമായ ഘടകം സ്കില്ലിംഗ് ആണ്, തൊഴിൽ പര്യാപ്തരാക്കുകയാണ്. ഏതു മേഖലയിലും എന്തും പഠിക്കാൻ കുട്ടികൾക്ക് അവസരം. പണ്ട് കോളേജിലെ അധ്യാപകൻ പണ്ടെന്നോ പഠിച്ചത് പഠിപ്പിക്കലല്ല, ഇന്ന് കുട്ടിക്ക് എന്തു വേണോ അത് പഠിപ്പിക്കാൻ ഭാരതം തയ്യാറാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തയ്യാറാണ്, കേരള യൂണിവേഴ്സിറ്റിയും തയ്യാറാണ്. ആ പഠിക്കുന്നത് മികവാർന്ന തൊഴിൽ നേടാൻ വേണ്ടിയിട്ടാണ്, മികവാർന്ന മേഖലയിൽ ശോഭിക്കുവാനാണ്, മികവാർന്ന മേഖലയിൽ ഗവേഷണം നടത്തുവാൻ, അതിനാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ യോജന. അപ്പൊ രണ്ടും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം.
1: എംപ്ലോയിയുടെ അനുഭവം പങ്കുവയ്ക്കുന്നു ശ്രീ മുഹമ്മദ് ഷെബിൻ ഷാ.
5: കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതി വഴിയുള്ള ഇൻസെൻറ്റീവ് ലഭിച്ച വിവരം നിങ്ങൾ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എന്നെപ്പോലെ പുതുതായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് വലിയ പ്രോത്സാഹനമാണ് ഇത്. കരിയറിൻ്റെ തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇതിലൂടെ മികച്ച തൊഴിലവസരവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സാധിക്കും. ഈ അവസരത്തിൽ എന്നെപ്പോലെയുള്ള ജീവനക്കാരെ പിന്തുണയ്ക്കുകയും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സഹായിക്കുകയും ചെയ്ത എൻ്റെ കമ്പനിക്കും എല്ലാ അധികാരികൾക്കും ഞാൻ എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു.
1: എംപ്ലോയറുടെ അനുഭവം പങ്കുവയ്ക്കുന്നു സീനിയർ മാനേജർ HR പീപ്പിൾ എക്സ്പീരിയൻസസ് അലയൻസ് സർവീസസിലെ ശ്രീമതി ഗീതു എലിസബത്ത് മാത്യു.
6: At the outset, I would like to extend our sincere gratitude to the Government of India, the Ministry of Labour and Employment, and EPFO for conceptualizing and implementing a scheme that not only encourages formal employment but also strengthens the foundation of India's workforce. Initiatives like PMVBRY truly reflect a forward-looking vision, one that empowers individuals while enabling organization to grow in a structured and compliant manner. At Alliance Services, we embraced this initiative with both responsibility and enthusiasm. Since August 2025, our teams have worked diligently to ensure seamless implementation, from setting up dedicated employee help desk, facilitating enrollments, and ensuring DBT readiness for our employees.
1: Chadangil, Additional Central PF Commissioner, Zonal Office Kerala and Lakshadweep, Shri Mukesh Kumar, Swagathavum, Regional PF Commissioner 1, Regional Office, Thiruvananthapuram, Shri Adahiya Manavalan, നന്ദിയും പറഞ്ഞു. ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രയും രാജേഷും പാടിയ ഗാനം, ചിത്രം ഉത്രം നക്ഷത്രം. ഗാനരചന കെ ജയകുമാർ, സംഗീതം സണ്ണി സ്റ്റീഫൻ.

0: ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 13 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഇന്നലത്തിൽ നിന്നുള്ള ഇന്നത്തെ സയാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പി സുശീല പാടിയ ഗാനം, ചിത്രം ആഴി.

അനാർക്കലി എന്ന ചിത്രത്തിൽ ഹരിശങ്കർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പി മാധുരി പാടിയത് ചിത്രം അനാർക്കലി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
2: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.

0: തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: 1.4 ദേവികുളം സ്പൈസ്.

0: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 19:14.
1: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
2: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
3: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചുവിടുക.
4: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
0: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി SP ബാലസുബ്രഹ്മണ്യം പാടിയത് ചിത്രം അണ്ണി.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 മുതൽ ക്രിക്കറ്റ് തത്സമയ പ്രക്ഷേപണം കളി അവസാനിക്കുന്നതുവരെയും.

0: പ്രേക്ഷകരെ സൂക്ഷിക്കുക. ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
1: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
2: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
3: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
4: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
5: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBI DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
4: RBI പറയുന്നു, അറിവ് നേടൂ,
5: ജാഗ്രത പാലിക്കൂ. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റിയുള്ള പ്രത്യേക ക്യാമ്പുകൾ നടത്തപ്പെടുന്നു.
6: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 7:55 അറിയിപ്പുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ഹൃദയരാഗങ്ങൾ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി ഇന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, ഏറ്റവും കൂടുതൽ ദിവസം അടയിരിക്കുന്ന പക്ഷി ഏതാണ്? ഉത്തരം, വാണ്ടറിങ് ആൽബട്രോസ്. 82 ദിവസമാണ് വാണ്ടറിങ് ആൽബട്രോസിൻ്റെ അടയിരിപ്പ് കാലം. ഏറ്റവും കൂടുതൽ ദിവസം അടയിരിക്കുന്ന പക്ഷി ഏതാണ്? ഉത്തരം, വാണ്ടറിങ് ആൽബട്രോസ്. 82 ദിവസമാണ് വാണ്ടറിങ് ആൽബട്രോസിൻ്റെ അടയിരിപ്പ് കാലം.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ ടി സി ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒ ടി പി, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചുവിടുക.
1: RBI പറയുന്നു, ഒ ടി പി അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
2: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
3: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBI DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
2: RBI പറയുന്നു, അറിവ് നേടൂ,
3: ജാഗ്രത പാലിക്കൂ. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റിയുള്ള പ്രത്യേക ക്യാമ്പുകൾ നടത്തപ്പെടുന്നു.
4: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. സമയം 5 മണി കഴിഞ്ഞ് 59:56. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
5: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
6: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SIFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SIFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SIFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SIFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SIFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
5: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി 8ാം ഘട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന കന്നുകാലി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ജില്ലാതല പ്രവർത്തനം വേങ്ങര ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിനി നിയാസി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19 മുതൽ 18 പ്രവൃത്തി ദിവസ കാലയളവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിൽ 86,925 പശുക്കൾ, 15,049 എരുമകൾ എന്നിവയുണ്ട്. ഇവയെ പ്രത്യേക സംഘം വീടുകളിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കും. മലപ്പുറം നഗരസഭയുടെ കീഴിൽ കുന്നുമ്മൽ ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ലൈബ്രറിയിൽ പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈബ്രറി ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ചത്. വായനക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ ലൈബ്രറിയുടെ ഉൾഭാഗം നവീകരിക്കുകയും ആധുനിക ഫർണിച്ചറുകൾ, മെച്ചപ്പെട്ട വായനാ സൌകര്യങ്ങൾ, പുതിയ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ട്രിനിഷ അധ്യക്ഷത വഹിച്ചു. നിർബന്ധിത വാക്സിനുകൾ, മറ്റ് അടിയന്തര പ്രതിരോധ വാക്സിനുകൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായുള്ള കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് MP കാര്യം വ്യക്തമാക്കിയത്. MP അബ്ദുൾ സമദ് സമദാനി, MP TV ഇബ്രാഹിം, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. 2036 ഒളിമ്പിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതിന് പ്രചരണാർത്ഥം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഒളിമ്പിക് ഫോറസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ ഒളിമ്പിക്സ് ആതിഥേയത്വത്തെ വരവേൽക്കുന്നതിനും കായിക സംസ്കാരം ജനകീയമാക്കുന്നതിനുമായി ജൂൺ 16 മുതൽ 23 വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 2036 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് തൈകൾ നട്ടത്. സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഫുട്ബോൾ താരവും റിട്ടയർഡ് MSP ഡെപ്യൂട്ടി കമാൻഡന്റുമായ P. അബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മൺസൂൺ കാലത്ത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾക്കെതിരായി ജില്ലാ ഭരണകൂടം നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 പദ്ധതിക്ക് തുടക്കമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്തുകളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾ തടയുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. ക്യാമ്പയിൻ താഴെ തട്ടിലെത്തിക്കുന്നതിനും വിജയകരമാക്കുന്നതിനും എല്ലാവരും ശ്രമിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ജൂൺ 17 മുതൽ 30 വരെയാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ക്ലീൻ ഷോട്ട് മലപ്പുറം ക്യാമ്പയിൻ നടപ്പാക്കുക. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ സംയോജിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. 2019 പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് നിലമ്പൂർ പുഞ്ചക്കൊല്ലിയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ചെറിയൊരു പരിഹാരമെന്നോണം പുന്നപ്പുഴ കടക്കാൻ ചങ്ങാട നിർമ്മിച്ചു. കഴിഞ്ഞ ദിവസം ആദിവാസികൾ ചങ്ങാട യാത്ര തുടങ്ങുകയും ചെയ്തു. പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകൾ 3 ദിവസങ്ങളായി നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ചങ്ങാടം പണിതത്. സമീപ പ്രദേശങ്ങളിലെ മുളങ്കാടുകൾ ഉണങ്ങി നശിച്ചതിനെ തുടർന്ന് വളരെ അകലെയുള്ള മുണ്ടവനത്തിൽ നിന്നാണ് ആവശ്യമായ മുളകൾ എത്തിച്ചത്. 100+ കുടുംബങ്ങൾക്ക് മഴക്കാലത്ത് പുഴയുടെ മറുകര കടക്കാനുള്ള ആശ്രയമാണ് ഈ ചങ്ങാടം. അടിയന്തരമായി ഇവിടെ പാലം പണിയണമെന്ന് ഉന്നത നിവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴുള്ള കൊച്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ചേരി പ്രസ് ക്ലബ്ബുമായി ചേർന്നാണ് ശില്പശാല ഒരുക്കിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു ശില്പശാല. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിസ്വാമി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. PIB കൊച്ചിയുടെയും കൊച്ചി ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ ശ്രീമതി ധന്യ സനൽ കെ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. കൊച്ചി PIB മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ശ്രീമതി ഷാമില KY സംസാരിച്ചു. മഞ്ചേരിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശ്രീ K. കുഞ്ഞുമുഹമ്മദ്, ശ്രീ KMA ഷുക്കൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PIB വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M. സുരേഷ് ബാബു.

0: നിങ്ങൾ കേട്ടത് കാവ്യാഞ്ജലി. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അടുത്ത പരിപാടി അല്പസമയത്തിനകം ഡൽഹിയിലെ
1: പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ ദേശേ യോഗോത്സവഃ സോത്സാഹം ആചരിതഃ. തേന പ്രഖ്യാപിതം യത് യോഗഃ മാനസിക സ്വാസ്ഥ്യാത് ശാരീരിക സ്വാസ്ഥ്യം പ്രതി ഏകമാത്രോ മാർഗോ വിദ്യതേ. സഹൈവ മാനവീയ ചേതനായാഃ പ്രകടീകരണമസ്തി യോഗഃ. പ്രധാനമന്ത്രിണാ കോൽക്കത്ത നഗരെ സ്വദേശേ നിർമ്മിതാനി ത്രീണി ഭാരതീയ നൌസേനാ മഞ്ചാനി രാഷ്ട്രായ സമർപ്പിതാനി. തേനോദീരിതം യത് ദേശേ രക്ഷാ ഉത്പാദന ക്ഷമതായാഃ വർധനായ വിശേഷാഃ പ്രയാസാഃ വിധീയന്തേ. അദ്യ ഭാരതത്തെ വിദേശേഷു ച പഞ്ചസഹസ്രാധികേഷു പരീക്ഷാ കേന്ദ്രേഷു സുദൃഢ സുരക്ഷാ വ്യവസ്ഥയാഃ അന്തഃ നീറ്റ് യുജി ഇത്യസ്യ പുനഃ പരീക്ഷാ സുസമ്പന്നാ. അപി ച ക്രീഡാ വാർത്താസു. മഹിളാ ഹോക്കി ക്രീഡായാം എഫ് ഐ എച്ച് മഹിളാ നേഷൻസ് കപ് സ്പർദ്ധായാഃ ചരമേ ദ്വന്ദ്വേ ഭാരതേന ന്യൂസിലാൻഡ് ദലം ദ്വേ ശൂന്യം ഇത്യങ്കാന്തരാലേന പരാഭൂതം. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അന്താരാഷ്ട്രീയ യോഗ ദിവസോപലക്ഷ്യ പ്രത്യപാദീത് യത് മാനസിക സ്വാസ്ഥ്യാത് ശാരീരിക സ്വാസ്ഥ്യം പ്രതി യോഗഃ ഏവ ഏകമാത്രോ മാർഗോ വിദ്യതെ. പ്രധാനമന്ത്രിണഃ നേതൃത്വേ കോൽക്കത്താ നഗരസ്യ റെഡ് റോഡ് സ്ഥലേ മുഖ്യായോജനം സഞ്ജാതം യത്ര തേന സഹസ്രശഃ സാധകൈഃ സഹ സാമാന്യ യോഗ നിയമാനുസാരം യോഗാഭ്യാസഃ കൃതഃ.
2: योग केवल हमारे शारीरिक स्वास्थ्य पर ही फोकस नहीं करता. योग मानसिक स्वास्थ्य से शारीरिक स्वास्थ्य का मार्ग दिखाता है. इसलिए योग के विषय में युक्त चेष्टस्य कर्मसु कहा गया है. यानी हमें क्या करना चाहिए क्या नहीं करना चाहिए इसका बोध.
1: വർഷസ്യാസ്യ മുഖ്യ വിഷയേ സ്വസ്ഥ വൃദ്ധാവസ്ഥായ യോഗഃ ഇത്യാഖ്യേ വിഷയേ ബ്രുവൻ പ്രധാനമന്ത്രി സബലം നിർദ്ദിഷ്ടവാൻ യത് യോഗഃ കേവലം ശാരീരിക വ്യായാമോ നൈവാസ്തി ന ച കശ്ചിദായുവർഗം പ്രതി സീമിതഃ അപിതു അയം മാനവീയ ചേതനായാഃ പ്രകടീകരണമസ്തി.
2: When we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20. Our target must be to be more energetic at 50 than we were at 30. Our target must be to be more resistant to lifestyle disease at 70 than we were at 50. This is where yoga can help us.
1: അവധേയാസ്പദം വർത്തതേ യത് ദേശസ്യ അന്യഭാഗേഷു യോഗോത്സവഃ സോല്ലാസം ആചരിതഃ. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ മധ്യപ്രദേശസ്ഥ ജബലപുര നഗരസ്യ ഗാരിസൺ ഗ്രൗണ്ട് സ്ഥലേ യോഗാഭ്യാസം കൃതവതി. തയാ പ്രതിപാദിതം യത് യോഗഃ ഭാരതസ്യ പരമ്പരായാഃ ഉത്സവഃ അസ്തി.
3: अंतर्राष्ट्रीय योग दिवस 2026 का थीम है योगा फॉर हेल्दी एजिंग. ये थीम समाज के वरिष्ठ सदस्यों के स्वस्थ सक्रिय आत्मनिर्भर एवं गरिमापूर्ण जीवन के लिए योग की उपयोगिता को रेखांकित करती है. आज हम जो जीवन शैली अपनाते हैं वही हमारे आने वाले समय के स्वास्थ्य एवं सुख का आधार बनती है.
1: ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ വര്യഃ ലദ്ദാഖസ്യ ലേഹനഗരെ സ്തിപുക് ക്രീഡാംഗണേ യോഗം കൂർവൻ ന്യഗാദീത് യത് യോഗഃ ജീവനെ സ്വാസ്ഥ്യസ്യ ചരിത്രസ്യ ച കൃതെ ദീർഘകാലീന നിവേശോ വർത്തതെ. ലോകസഭാധ്യക്ഷഃ ഓം ബിർള ദില്ല്യാം സൻസദ് ഭവൻ പരിസരെ സാമൂഹിക യോഗാഭ്യാസേ ഭാഗം ഗൃഹീതവാൻ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ മേഘാലയസ്യ ഷിലോംഗ് നഗരെ പൂർവി വായു കമാൻ മുഖ്യാലയസ്യ ആയോജനെ സമ്മിലിതോ ഭൂത്വാ സർവാൻ യോഗം ദിനചര്യായാഃ ഭാഗം കർത്തും ആഹ്വാനം കൃതവാൻ. अद्य महाराष्ट्र पंजाब त्रिपुरा राज्येषु सोत्साहं सोल्लासं अन्ताराष्ट्रिय योग दिवसः आचरितः। महाराष्ट्रस्य राज्यपालः जिष्णुदेववर्मा लोकभवने भारतीय तट रक्षक बलस्य वरिष्ठाधिकारिभिः सह योगाभ्यासं कृतवान्। अपरपक्षे च मुख्यमंत्री देवेन्द्र फडणवीसः जुहू समुद्र तटे राज्यस्तरीय कार्यक्रमस्य नेतृत्वं विहितवान्। त्रिपुरायां राज्यस्य सर्वेषु मण्डलेषु सामूहिक योग सत्राणि संचालितानि। अगरतला नगरे आयोजित राज्यस्तरीय कार्यक्रमे मुख्यमंत्री डॉक्टर माणिक साहा मानसिक स्वास्थ्याय एकाग्रतायै अथ निरोग जीवनाय योगस्य महत्वं प्रख्यापितवान्। संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। अद्य कृत्स्नेह विश्वे अन्ताराष्ट्रिय योग दिवसः भारतीय प्रवासिनाम् अथ स्थानीय जनानां महदुल्लासेन आचरितः। अस्मिन्नेव क्रमे कतारस्य दोहा नगरे 2,000+ योग साधकाः एकत्रिताः अभवन्। ओमानस्य मस्चक नगरे स्थिते भारतीय दूतावासे एकः विशेषः कार्यक्रमः आयोजितः। बांग्लादेशस्य ढाका नगरे इन्दिरा गांधी सांस्कृतिक केन्द्रेण आयोजिते योग सत्रस्य बृहद् आयोजने शतशः नागरिकाः सम्मिलिताः अभवन्। सऊदी अरबस्य रियाद नगरे 500+ जनाः योगं कृतवन्तः, यद्धि अस्मिन् राज्ये योगस्य वर्धमानम् आकर्षणं सूचयति। प्रधानमन्त्रिणा नरेन्द्र मोदिना अद्य कोलकातायां स्वदेशे निर्मितानां त्रयाणां भारतीय नौसेना मञ्चानां INS दुनागिरि, INS संशोधकः, INS अग्रयश्च राष्ट्राय समर्पिताः। नौसेनायाः वॉरशिप डिजाइनर्स ब्यूरो इत्यनेन परिकल्पितं तथा गार्ड्स रीच शिल्प बिल्डर्स एंड इंजीनियर्स इत्यनेन निर्मिताः एताः नौकाः युद्धकार्याणि, जल ग्राफिक सर्वेक्षणं, जल निमग्न नौका विरोधि युद्धं च सुदृढं कर्तुम् अभिप्रेताः सन्ति। प्रधानमंत्री नरेन्द्र मोदी अवोचत् यत् अद्य भारतं स्वस्य सम्पूर्णं समुद्रीय पर्यावरण व्यवस्थां सुदृढं कुर्वदस्ति तथा च सागरमाला इत्यादयः उपक्रमाः अस्याः विशाल परिकल्पनायाः भागाः सन्ति। स्विट्जरलैंडस्य बार्गेनस्टॉक इति रमणीय नगरे ईरान अमेरिका देशयोर्मध्ये उच्चस्तरीयोपवेशनम् अद्य समारब्धम्। अमेरिकी प्रतिनिधिमण्डलस्य नेतृत्वं उपराष्ट्रपतिः जे सी वेन सहैव ईरानी प्रतिनिधिमण्डलस्य नेतृत्वं संसदा अध्यक्षः मोहम्मद बागेर गालिबाफ कुरुतः। उभयोर देशयोर प्रतिनिधि मध्यस्थ देशाभ्याम पाकिस्तान कतारभ्याम सह तत्र संप्राप्तौ स्तः। 26,000+ वर्षस्य नीट यूजी पुनः परीक्षा अद्य संपूर्णे देशे कठोर सुरक्षायाम आयोजिता, यत्र भारतस्य 1,50+ नगरेषु, 14 वैदेशीयेषु नगरेषु च 5,000+ केन्द्रेषु 2,000,000+ परीक्षार्थिनः परीक्षायां सम्मिलिताः। राष्ट्रीय परीक्षा संस्थया उक्तं यत् परीक्षा आंग्लभाषायां 12 भारतीय भाषासु च आयोजिता आसीत्, यत्र छात्रानुकूल सुविधाः यथा पेयजलम्, ORS, एम्बुलेंस यानानि, केन्द्रेषु माता पितृभ्यः छायायुक्त प्रतीक्षा केन्द्राणि च स्थापितानि आसन्। परीक्षायाः प्राक् NTA इत्यनेन राष्ट्रव्यापी मॉक ड्रिल इत्यस्य आयोजनं कृतम्। केन्द्रीय शिक्षा मंत्री धर्मेन्द्र प्रधानः अवोचत् यत् परीक्षायाः सुगमतया संचालनाय सर्वाः आवश्यकोपायाः कृताः। महिला हॉकी क्रीडायाम् अद्य ऑकलैंड नगरे आयोजितायां FIH महिला नेशंस कप स्पर्धायाः चरमे द्वन्द्वे भारतेन न्यूजीलैंड दलं 2-0 अंकैः पराभूय विजेत्री पदकम् अवाप्तम्। विजयेनानेन भारतीय दलेन FIH महिला प्रो लीग मध्ये स्थानं सुरक्षितं कृतम्। इति वार्ताः।
4: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
6: Go for PLI.
7: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
8: പ്ലാറ്റ്ഫോം നമ്പർ 2 ൽ ചൊല്ലിയ വലിയ സൂപ്പർ ഫാസ്റ്റ്
9: എക്സ്പ്രസ് ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
10: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
9: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
10: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
11: നോ സിഗ്നൽ.
9: ഇനി എന്ത് ചെയ്യും?
11: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
10: ഏയ് മണ്ടത്തരം നിർത്ത്.
9: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
11: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
9: RBI പറയുന്നു
10: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധന അഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
12: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, AC യിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള

0: പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരം ആസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്കോ നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റെനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീ ഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്നാരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മദീനയിൽ നിന്ന് ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. July 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 July 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. July 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4,519 ഹജ്ജിന് പോയത്.
1: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാ ദിനം ആചരിച്ചത്. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
1: യോഗ കേവല ഹമാരെ ശാരീരിക സ്വാസ്ഥ്യ പരി ഫോക്കസ് നഹി കർത്ത. യോഗ മാനസിക സ്വാസ്ഥ്യത്തെ ശാരീരിക സ്വാസ്ഥ്യ കാ മാർഗ് ദിഖാത്ത ഹൈ. ഇസ്ലിയേ യോഗ കേ വിഷയമേ യുക്ത ചേഷ്ടസ്യ കർമ്മസു കഹാ ഗയാ ഹൈ. യാനി ഹമേ ക്യാ കർണാ ചാഹിയേ ക്യാ നഹി കർണാ ചാഹിയേ ഇസ്കാ ബോധ.
0: കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ 35,000-ത്തോളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 600,000-ത്തിലധികം സംഘടനകളാണ് യോഗാ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210-ലധികം ഇന്ത്യൻ മിഷനുകൾ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000-ത്തിലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രേ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് ആജ് അപ്നെ പൂരെ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ. ഇസ്ലിയെ ആജ് ഭാരത് അപ്നെ ബന്ദർഗാഹോ കാ ആധുനികരണ കർ രഹാ ഹൈ, നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ, നയി കണക്ടിവിറ്റി ബനാ രഹാ ഹൈ, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് നെറ്റ്വർക്ക് വികസിത കർ രഹാ ഹൈ, സാഗർമാല ജൈസെ അഭിയാൻ ഇസി വ്യാപക് സോച് കാ ഹിസ്സാ ഹൈ.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2020

0: 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവയ്ക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശനിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
2: ആദ്യ മത്സരത്തിൽ കാബോ വെർഡെക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യക്കെതിരെ ഇന്ന് ഇറങ്ങുന്നത്. വൻ ശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെർഡെയെ നേരിടും. ന്യൂസിലൻഡ്, ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. 29 പന്തിൽ 94 റൺ നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്ത മാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ May 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മറ്റന്നാൾ വൈകിട്ട് 5 പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസിക

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണം അയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
2: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം.